ಸನಿ ಗಮ ಗಮ ಪದ.

പഴകിയ ഇരട്ടുമുറിയിൽ ഇരുന്ന് തിളക്കമുള്ളൊരു ചില്ലുകഷ്ണം ചെത്തിമിനക്കുകയായിരുന്ന ഒരാൾ മറ്റുള്ളവർ അതിനെ വെറുമൊരു ഉടഞ്ഞ കുപ്പിയെന്ന് വിളിച്ച് ഉപേക്ഷിച്ചപ്പോൾ അവൻ ദിവസങ്ങളോളം ക്ഷമയോടെ അധ്വാനിച്ച് അതിൽ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രസം തീർത്തു. ഒടുവിൽ അതൊരു ജാലകപ്പടിയിൽ വെച്ചപ്പോൾ ആ ഇരുട്ടുമുറി മുഴുവൻ മനോഹരമായ മഴവിൽ വർണ്ണങ്ങളാൽ നിറഞ്ഞു. ലോകം നിസാരമെന്ന് തള്ളിക്കളയുന്ന കാര്യങ്ങളിൽ പോലും തിളങ്ങുന്നൊരു സാധ്യതയുണ്ട്. അത് കണ്ടെത്താനുള്ള ക്ഷമയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 27, കൊല്ലവർഷം 1202, ചിങ്ങം 11, വ്യാഴാഴ്ച. ഇന്ന് ഓണത്തിൻ്റെ 3 ദിവസമായ അവിട്ടം. ഓണത്തിൻ്റെ പ്രധാന ദിവസങ്ങളിൽ ഒന്നായ തിരുവോണത്തിന് തൊട്ടുപിന്നാലെ വരുന്ന ദിവസമാണ് അവിട്ടം അഥവാ 3 ഓണം. കേരളീയരുടെ പ്രിയങ്കരനായ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കണ്ട ശേഷം പാതാളത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന ദിവസമായാണ് അവിട്ടത്തെ കണക്കാക്കപ്പെടുന്നത്. ഈ ദിവസത്തിലാണ് മുറ്റത്തൊരുക്കിയ അത്തപ്പൂക്കളത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഓണത്തപ്പനെ എടുത്തു മാറ്റുകയും ജലാശയങ്ങൾ നിമജ്ജനം ചെയ്യുകയും ചെയ്യുന്നത്. അതോടെ പൂക്കളത്തിന്റെ വലിപ്പം കുറയുകയും ചെയ്യുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവിട്ടം ഡേസ് സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ എന്തായാലും തിരുവോണമൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചങ്ങ് സെലിബ്രേറ്റ് ചെയ്തതാ, അടുത്ത ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് ഇങ്ങനെ ഓണായി വരുന്നൊരു സമയമാണ് കേട്ടോ. ഇന്ന് അവിട്ടമാണ്. പ്രധാനമായിട്ടും രണ്ട് വിശേഷങ്ങളാണുള്ളത് അല്ലെ മലയാളത്തിൽ തന്നെ. ഒന്ന് മൂന്നാം ഓണമായിട്ടുള്ള ആഘോഷം, മറ്റൊന്ന് ബ്രാഹ്മണ സമൂഹം ആചരിക്കുന്ന ആവണി അവിട്ടം. അപ്പൊ തിരുവോണത്തിന്റെ പിറ്റേ ദിവസമാണ് മൂന്നാം ഓണമായിട്ടുള്ള അവിട്ടം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് അവിട്ടം ഡേ ആണ്. കേരളത്തിൽ തന്നെ പലയിടത്തും ഈ പുലികളി പോലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിട്ടം നാളുകളിലാണ്. ഓണസദ്യയുടെ ബാക്കി വന്ന വിഭവങ്ങൾ കഴിക്കുന്നതും കുടുംബത്തോടൊപ്പം ഒക്കെ സന്തോഷം പങ്കിടുന്നതുമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഒരു അവിട്ടം ഡേ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ആദ്യം തന്നെ ഒരു അടിപൊളി അവിട്ടം ദിനത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു മനോഹരമായ ദിവസം കൂടുതൽ അതിമനോഹരമാക്കാനായിട്ട് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞായിരുന്നു അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോ ആണ് എന്നുള്ളൊരു ഇൻട്രോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏതെങ്കിലും ഒരു അടിപൊളി സെലിബ്രിറ്റി ആയിരിക്കും ഇന്നത്തെ ഒരു ദിവസം കളറാക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. ഇവ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
4: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
5: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
4: അതിന് ഓക്സിജൻ എന്താ?
6: ഓണത്തിലെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 20 മുതൽ 29 വരെ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
11: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: KPSC എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന്, പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി, ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം KPSC ലീലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം.
1: എന്റെ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സോണം 2026.
4: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സോണം.
6: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
5: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: നമസ്കാരം, വെൽക്കം ടു ആവട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനുഷ. അപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ഈ ഒരു ദിവസം കളറാക്കാനായിട്ട് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ഒരു അടിപൊളി സെലിബ്രിറ്റിയുമായിട്ടാണ് ഞാൻ എന്തായാലും എത്താനായിട്ട് പോകുന്നത് എന്ന്. അപ്പോ ഓണത്തിലെ ഈ പൂക്കളവും സദ്യയും മാത്രമല്ല, നമ്മൾ ആവേശത്തോടെ മൂളി നടക്കുന്ന കുറച്ച് പാട്ടുകൾ കൂടി ഉണ്ടല്ലേ. അപ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളികളെ കൊണ്ട് ഏറ്റവും അധികം പാട്ട് പാടിക്കുകയും ഡാൻസ് കളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി സെലിബ്രിറ്റി തന്നെയാണ് ഇന്നത്തെ ചാറ്റ് ഷോയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വെൽക്കം ചെയ്യാം നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ദ പോപ്പുലർ ലിറിസിസ്റ്റ്, മലയാളം ലിറിസിസ്റ്റ് മനു മഞ്ജിത് സാറിനെ. ഹായ് സാർ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
8: നമസ്കാരം, താങ്ക് യു.
7: എന്തൊക്കെയുണ്ട് ഓണമായിട്ട് വിശേഷങ്ങൾ?
8: ഓ, നല്ല വിശേഷം തന്നെ,
7: നന്നായിട്ട്
8: പോകുന്നു. ഓണം എന്ന് പറയുമ്പോൾ നല്ല വിശേഷം തന്നെയാണ്.
7: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്, സെലിബ്രേഷൻ ഒക്കെ? തീർച്ചയായിട്ടും. ഇപ്പൊ സാറ് കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്ത് വരുന്ന ഒരാളാണ്. ഇപ്പൊ കുട്ടിക്കാലത്ത് സെലിബ്രേറ്റ് ചെയ്ത ഓണം, അതിനുശേഷം വലുതായപ്പോൾ സെലിബ്രേറ്റ് ചെയ്ത ഓണം, അതിനുശേഷം സെലിബ്രിറ്റി ആയതിനു ശേഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഓണം. അപ്പോ ഇത്തരത്തിലുള്ള ഓണം, പല തരത്തിലുള്ള ഓണങ്ങൾ ഇങ്ങനെ നമ്മൾ ആഘോഷിച്ച് ആഘോഷിച്ച് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും?
8: അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങനെ ഭയങ്കര ഓരോ തവണയും ഓണത്തില് എന്താ പറയാ, നമുക്ക് ഏറ്റവും വ്യത്യാസങ്ങൾ നമ്മള്, കാരണം എന്താ പറയാ, നമ്മളൊക്കെ പണ്ട് ഈ പറഞ്ഞ പോലെ പൂക്കളടാൻ പൂ അന്വേഷിച്ച് പാടത്തൊക്കെ നടന്നിട്ടുണ്ട്, അറിയില്ലെങ്കിലും കുറച്ച് നടന്നിട്ടുണ്ട്. അപ്പോ അതായത് ഓണത്തിന് പൂവിടാൻ പൂക്കൾ വിൽക്കാതിരുന്ന ഒരു കാലത്തും ആ ഓണം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയാ, കുറച്ച് കുറച്ച് ഇതിങ്ങനെ കടന്നു വരുന്നത് കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് നമ്മളല്ലേ, ഞാനും കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ വാങ്ങിയ തന്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ, പണ്ട് നമ്മൾ തൊടിയിൽ നടന്ന് പറിച്ച പൂ കൊണ്ടാണ് പൂക്കൾ ഇട്ടിരുന്നത് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. അപ്പോ ആ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും കേട്ടോ, എല്ലാ കാര്യത്തിലും. പിന്നെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാൾ നമ്മൾ ഓണത്തിനിപ്പം എന്താ പറയാ, ഓണ ആഘോഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, അല്ല എല്ലാവരും കൂടി ഇരിക്കാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഓണാഘോഷങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുകയും ഒരുപാട് ഓണാഘോഷങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അപ്പോ ഒരു നല്ല കാര്യമാണ്. പിന്നെ എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എന്റെ ഓണം ഈ പറഞ്ഞതുപോലെ
7: തിരുവനന്തപുരത്ത്.
8: അപ്പോ എല്ലാ ഓണത്തിനും ആ പാട്ട് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് യെസ്, ഓണം എനിക്ക് വേറെ മറ്റൊരു സന്തോഷം കൊടുത്തൊരു സമയമാണ്. പിന്നെ ഓണം റിലീസുകൾ ഉണ്ടാവും, അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് അതും സംഭവിക്കാറുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമൂസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി
8: ഓട്ടം? ഓക്സിജനിലേക്ക്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ ഉദ്ധാനമാണ് ഓണം. എപ്പോഴും നന്മയെ ചവിട്ടി മതിക്കാനാണ് സമൂഹ മനസ്സിന്റെ താല്പര്യം. അത് തിന്മയ്ക്ക് വളമാവുകയും ചെയ്യുന്നു. അനീതിക്കും അസമത്വത്തിനും എതിരെ സമൂഹം ഉണരണം. സാമൂഹികവും സാമ്പത്തികവുമായി സമത്വമുണ്ടാകണം. അപ്പോഴാണ് ഓണത്തോടും അതിന് കാരണഭൂതനായ മാവേലിയോടും നമ്മൾ അനുരൂപപ്പെടുന്നത്. എല്ലാ മലയാള മക്കൾക്കും ആശ്രയ പ്രസ്ഥാനത്തിൻ്റെയും ആശ്രയ FM 90 റേഡിയോയുടെയും ഓണാശംസകൾ നേരുന്നു.

0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരൻ, KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, 170 പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ വേഴ്സറ്റൈൽ ആക്ട്രസ് ലെനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
2: ആവശ്യത്തിലധികം സ്വർണ്ണമുണ്ടോ നിന്റെ അടുത്ത്?
3: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തുകളയാം.
2: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
1: കേൾക്കാം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
4: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ് ഓണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വെൽക്കം ബാക്ക് ടു ആവിടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം ഇന്നീ ഒരു ദിവസം മനോഹരമാക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് ആയിട്ടുള്ള മനു മജിദ് സാറാണ്. പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്രാവശ്യത്തോണം കുറച്ചുകൂടി സ്പെഷ്യൽ ആണ്. കാരണം വേറൊന്നുമല്ല, 2024 നാഷണൽ അവാർഡ് നമ്മുടെ അങ്ങുവാനക്കോണിൽ എന്ന പാട്ടിന് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മാമിന് ലഭിക്കുകയുണ്ടായി. ആ പാട്ട് എഴുതിയിരിക്കുന്നത് സാറാണ്. അപ്പോ ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് പറയാനുള്ളത്?
1: ഒരുപാട് സന്തോഷമല്ലേ, വലിയ കാര്യമല്ലേ ഇത്? നമ്മുടെ പാട്ട് അത്രയും എന്താ പറയുക, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാലത്തേക്കും നമുക്ക് പറയാൻ വലിയൊരു അഭിമാനമാണ്. വൈക്കം വിജയലക്ഷ്മിക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടത് എന്നാലും ഒരു അതെ തവണ അങ്ങനെ ഒരു ഭംഗി കൂടിയുണ്ട്. 3 നമ്മുടെ പാട്ടിന് സ്റ്റേറ്റ് അവാർഡുകൾ
0: കിട്ടിയിട്ടുണ്ട്,
1: നാഷണൽ അവാർഡ്.
0: അത് മാത്രല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാട്ട് 1 മണിക്കൂർ കൊണ്ടെന്തോ എഴുതിയ പാട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
1: സംഭവിച്ചൊരു പാട്ടാ അത്. ഒന്നാമത് സിറ്റുവേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ടല്ല. അപ്പൊ അതിനകത്ത് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നാമത് അത് അതിലൂടെ സിനിമയുടെ തീം അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന സാധനം നമുക്ക് കൺവേ ചെയ്യപ്പെടണം. പക്ഷെ എന്നാൽ പോൽ അത് ആളുകൾക്ക് ആ സമയത്ത് മനസ്സിലാവാൻ പാടില്ല. പക്ഷെ വൺസ് ആ സിനിമ മുഴുവൻ കണ്ടിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ ഇതിങ്ങനെയാണല്ലേ എന്ന് പറയാം. അപ്പൊ പിന്നെ അതൊരു ചെറിയ കുട്ടിക്ക് ഒരു മുത്തശ്ശി പാടിക്കൊടുക്കുന്ന പാട്ടാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്കത് പറയണം. പിന്നെ ആ സിനിമയുടെ മൊത്തം എന്ന് പറയുന്ന ഒരു ഒരു നാടോടി കഥയുടെ ഒരു ഷെയ്ഡ് ഉണ്ട് അതിന്. അപ്പൊ ഈ പാട്ടിലും അങ്ങനത്തെ ഒരു പിന്നെ അത് വെള്ളത്തിനപ്പുറത്ത് ഒരു താരാട്ട് പാട്ടിന്റെ ഒരു ഭംഗി അതിനുണ്ടാവണം എന്നൊക്കെ പറഞ്ഞു.
0: ഓക്കെ, അത് സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു പാട്ടിന്റെ എഫക്ട് വിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.
1: കുട്ടികൾ ഒരുപാട് ഏറ്റെടുത്ത ഒരു പാട്ട്.
0: അതെ അതെ,
1: തീർച്ചയായിട്ടും.
0: ഇപ്പൊ ഏത് ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി ആണെങ്കിലും വന്നിട്ട് ഈ ഒരു പാട്ട് പാടാത്ത ഫംഗ്ഷൻ ഉണ്ടാകത്തില്ലെന്ന് തന്നെ പറയാം.
1: സന്തോഷം.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
4: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Ashraya FM 19, Nadinoppam, Nattarkoppam.
0: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170 പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഡൈവേഴ്സിറ്റിയിൽ ആക്ട്രസ് ലെനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി.
8: ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്?
9: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തുകളെ.
8: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 4 മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
10: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ് ഓണം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടം സ്പെഷ്യൽ ചർച്ചയാണ്. കൂടെയുള്ളത് ആർജെ അനുഷയാണ്. എന്നോടൊപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച് ഓണവിശേഷങ്ങളൊക്കെ പങ്കിടാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് ആയിട്ടുള്ള മനു മജിദ് സാറാണ്. അപ്പൊ എന്തായാലും നാഷണൽ അവാർഡ് ലഭിച്ചു. അപ്പൊ വൈക്കം വിജയലക്ഷ്മി മാമിനെ വിളിച്ചായിരുന്നോ?
1: ഓക്കെ,
0: എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോ?
1: ഓക്കെ.
0: ഇപ്പോ ഓണമാണ്, ഓണക്കാലം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ നാളുകളായിട്ട് സാറ് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും തിരുവാവണി രാവണയെ പറ്റിയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഈ ഒരു ഓണം മൊമെന്റിൽ നിൽക്കുമ്പോൾ, വൈബിൽ നിൽക്കുമ്പോൾ ആ ഒരു പാട്ടിനെ പറ്റി ചോദിക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. സാർ പാട്ട് പാടുന്ന ആളാണോ? പാട്ട് പാടുന്ന ആളല്ല, പാട്ട് ആസ്വദിക്കുന്ന ആളാണല്ലേ. അപ്പൊ തിരുവാവണി രാവ് എന്ന ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട്?
1: തിരുവാവണി രാവിനെ പറ്റി ഇനിയിപ്പോ ഞാൻ എന്ത് പറയാണ്, കാരണം സാറൊക്കെ അധികം പറഞ്ഞു കേട്ടല്ലോ. തിരുവാവണി രാവിനെ പറ്റി ഈ മൊമെന്റിൽ പറയാൻ ഇത്രയേ ഉള്ളൂ. അത് എന്താ പറയാ, 10 വർഷം തികയുന്ന, അപ്പൊ അങ്ങനൊരു സ്പെഷ്യാലിറ്റി കഴിഞ്ഞ 10 അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷവും നമ്മളാ എന്താ പറയാ മലയാളിക്ക് ആ പാട്ടിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. മാത്രമല്ല നമ്മളെ ഇപ്പം ഗാനരചിതാക്കളൊന്നും അങ്ങനെ മറ്റുള്ളവരെ പോലെ അങ്ങനെ പരിചയം ഉണ്ടാവില്ല. അപ്പം പല ആളുകളും നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പാട്ടാണ് തിരുവാവണി രാവ്. അപ്പൊ അങ്ങനെ പോലും ആയി മാറി. ഒരു 100-150 സിനിമയുടെ അടുത്ത് എഴുതുമ്പോൾ എഴുതിക്കഴിഞ്ഞെങ്കിലും അങ്ങനെയൊരു പാട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ. പിന്നെ മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾക്കൊരു പാട്ട് അങ്ങനത്തെ ഒരു പാട്ടിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതിന് വലിയൊരു നന്ദിയുണ്ട്. അതിന്റെ എന്താ പറയാ, കളപ്പാടപ്പഴും വിനീതനോടും ഷാനിക്കയോടും സിതാരയോടും
0: ഒരുപാട് പാട്ടുകൾ എഴുതിയാലും ഇതുപോലെ എപ്പോഴും, അതായത് നമ്മളിപ്പോ കാലാതീതമായിട്ട് നമുക്ക് ഓർക്കാൻ കഴിയുന്ന പാട്ടുകൾ, ഇപ്പൊ ഓണം വരുമ്പോൾ ഓർക്കുന്ന ഒരു പാട്ട്, അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു പാട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വർഷം കേൾക്കും, അത് അവിടെ തീർന്നു. എന്നാൽ ഈ പാട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ വർഷവും ഒരു ഓണക്കാലം എത്തുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സാറിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമുക്ക് കേട്ടറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേഡിയം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
0: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം and കരുനാഗപ്പള്ളി.
1: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെഞ്ചൻ.
9: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
9: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
10: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
12: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
10: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
13: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
14: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
13: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല, ആകർഷകമായ ഗിഫ്റ്റുകളും.
13: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
11: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
9: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
10: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
15: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
16: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
17: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
18: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
19: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: വെൽക്കം ബാക്ക് ടു അവിടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ എന്റെ കൂടെ ഇന്ന് ഈ ഒരു ദിവസം കളറാക്കാനായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് മനു മജിദ് സാറാണ്. ഇപ്പൊ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ വരികൾ എഴുതാനായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു പാട്ടുണ്ടോ?
1: ഒരുപാട് പാട്ടുകൾ, അത് പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമുക്കിപ്പോ അതിന്റെ ഒരു ജഡ്ജ്മെന്റിൽ എത്താൻ പ്രയാസമുണ്ടോ, ഇത് തന്നെയാണോ വേണ്ടത്, മാറ്റി മാറ്റി ചിന്തിക്കണോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഡിലേ എന്നുള്ളത്. അല്ലാതെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സമയം അങ്ങനെ വേണ്ടി വന്നിട്ടില്ല.
0: ഓക്കെ ഓക്കെ. ഫസ്റ്റ് പാട്ട് ഓം ശാന്തി ഓഷാൻ എന്ന മൂവിയിലെ പാട്ടാണ്, മന്ദാരം എന്ന പാട്ട്. അതെ അതെ ഓക്കെ. ഫസ്റ്റ് പക്ഷെ എഴുതിയ പാട്ട് കൂതറയിലെ പാട്ടാണ്. ഓക്കെ, അത് എന്ത് പറ്റി എന്നിട്ട് അതാ തിരിഞ്ഞു പോയത്? എന്ത് പറ്റി?
1: അല്ല, സിനിമയല്ലേ, അപ്പം സിനിമയുടെ പ്രോസസ് അല്ലേ, ഓരോരോ ടൈം. എനിക്ക് ഈ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പെയാണ് ഈ ഇതിലെ പാട്ട്, ഓം ശാന്തി ഓഷാന പാട്ട് എഴുതുന്നത്. മറ്റേത് എനിക്ക് പാട്ട് അത് ഷൂട്ട് ചെയ്ത ശേഷമാണ് ഓം ശാന്തി ഓഷാന പാട്ട് എഴുതുന്നത്. മറ്റേത് ഷൂട്ടിങ്ങിനൊക്കെ കുറെ മുമ്പേ.
0: ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സാർ എഴുതിയിട്ടുള്ള ഈ ലവ് സോങ്സിൽ കൂടുതലും ഫ്ലവേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ നീലാംബലിൻ ആ പാട്ട്, പിന്നെ പൂവാകും നീയൻ, അതുപോലെ ചെന്താമര ചുണ്ടിൽ, മന്ദാരമേ, തുമ്പപ്പൂവേ സുന്ദരി, അതെന്തുകൊണ്ടാ? പ്രണയം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത്.
1: അങ്ങനെയല്ല, അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ആളുകൾ എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് വെക്കാൻ പറയും. ഡയറക്ടേഴ്സ് എപ്പോഴും വളരെ സിമ്പിൾ ആവും, വളരെ സിമ്പിൾ ആവും, അതിന്റെ സാഹിത്യം വേണ്ട, കവിത വേണ്ട എന്നൊക്കെ പറയും. അപ്പോ അതുകൊണ്ട് അതെങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ അപ്പം അവർക്കൂടി പെട്ടെന്ന് മനസ്സിലാകാൻ, പിന്നെ എന്താ പറയാ, നമുക്ക് നിലാവിനെ കുറിച്ചും തിങ്കളിനെ കുറിച്ചും അങ്ങനെ ഭയങ്കര പോയറ്റിക് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പൊ പൂക്കളൊക്കെ ആ മനസ്സിൽ പെട്ടെന്ന് കണ്ടിട്ടുണ്ടാകുമല്ലോ, അപ്പൊ നമുക്ക് അവർക്കും റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ ബോധപൂർവം വെക്കുന്ന ഒരു ശ്രമം അല്ല അത്, അങ്ങനെ
0: സംഭവിക്കുന്നതാണ്. പൊതുവെ പൂക്കളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണോ?
1: പിന്നെന്താ, പൂക്കളൊക്കെ ഇഷ്ടമുള്ള?
0: അതെ അതെ, തീർച്ചയായിട്ടും. എന്തൊരു ചോദ്യം അല്ലേ.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
0: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
3: ഓക്സിജനിലേക്ക്.
1: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രമമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
7: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
8: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
8: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
8: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
7: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
9: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
1: എന്ത് പറ്റി?
9: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: വെൽക്കം ബാക്ക് ടു ആവിടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം ഇന്ന് ഈ ഒരു ദിവസം മനോഹരമാക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് ആയിട്ടുള്ള മനു മജിദ് സാറാണ്. എനിക്ക് തോന്നുന്നു സാർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഷാൻ റഹ്മാൻ സാറിനോടൊപ്പമാണ് അല്ലേ? ഫസ്റ്റ് മൂവി ഇപ്പോൾ ഓം ശാന്തി ഓഷാനോട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മൂവീസിൽ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കോംബോയിൽ വരുന്ന പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും സൗഹൃദവും ഒക്കെ എങ്ങനെയാണ്? ഉറപ്പായിട്ടും. പക്ഷെ മനു മജിദ് സാറിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഷാൻ റഹ്മാൻ സാറിനെ പറ്റി പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാരണം.
1: പല തരത്തിലുള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റിയെന്നുള്ളത് അതൊരു വലിയ സന്തോഷം. കാരണം നമുക്കിപ്പം എന്താ പറയാ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, ഭയങ്കര ഇന്റൻസ് ഇമോഷണൽ പറയുന്ന ഒരു പാട്ടാണ് ഉയിരെ ഒരു ജന്മം തന്നെ എന്നുള്ള പാട്ട്.
0: ആ
1: പാട്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഓണത്തിന്
0: തിരുവാവണി
1: പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരു തമാശ പാട്ട് കുടുക്കുകൂട്ടി കുപ്പായം
0: തമാശ
1: ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നു. ആടുക കൊടി കയറുന്ന പൂരമായ പോലെ ഒരു ഹൈ എനർജി. പിന്നെ മറ്റേ പാർട്ട് ടൂവിലെ പാട്ടാണെങ്കിൽ മറ്റേ എന്താ പറയാ, നമ്മുടെ ആടടാട്ടം പോലത്തെ അങ്ങനത്തെ ഒരു ഹൈ എനർജി പാട്ടുകൾ.
0: പിന്നെ
1: ടൂവിലും ത്രീയിലും നമ്മൾ ചെയ്ത ഐറ്റംസ് ഓഫ് പോലത്തെ പരിപാടികള്, പിന്നെ കൃപാഗിരി പോലെ ഒരു തക്കടി ഓഷണൽ സോങ്, ഇങ്ങനെ പിന്നെ രാവുമായതേ പോലെ ഭയങ്കര രസം, ആരോഗ്യം പോലെയുള്ള ഭയങ്കര രസം. അപ്പൊ പല വെറൈറ്റി ഓഫ് സോങ്സ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും അതിന്റെ അകത്ത് ഏറ്റവും. പിന്നെ ഇത് പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ചില പാട്ടുകൾ വരുമ്പോൾ ഷാനൊക്കെ അവിടെ ഡയറക്ടേഴ്സിനോട് പറയും, നമുക്ക് അവനെ കൊണ്ട് എഴുതിച്ചിട്ട് നമുക്ക് കമ്പോസ് ചെയ്യാന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രീഡം, ഒരു ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ട്.
0: അപ്പൊ മെയിൻ ആയിട്ടും സാറ് വരികൾ എഴുതിയിട്ട് കമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ?
1: അല്ല അല്ല അല്ല അല്ല അല്ല അല്ല, വളരെ അപൂർവമായിട്ട്. ഷാനിത്ത പോലത്തെ ആളുകൾ വരുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പൊ തിരുവാവണിരാവൊക്കെ നമ്മൾ എഴുതിയിട്ട് കമ്പോസ് ചെയ്ത, അതർവൈസ് 99.9% പാട്ടുകൾ എഴുതിയിട്ട് കമ്പോസ് ചെയ്തിട്ട് എഴുതും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറയുന്നു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
4: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
3: അതിന് ഓക്സിജൻ അല്ല,
5: ഓണത്തിന് യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 20 മുതൽ 29 വരെ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ. ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
0: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
2: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
3: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടം സ്പെഷ്യൽ ചാറ്റ്ഷോയാണ്. കൂടെയുള്ളത് ആർജെ അനുഷയാണ്. എന്നോടൊപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച് ഓണവിശേഷങ്ങളൊക്കെ പങ്കിടാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് ആയിട്ടുള്ള മനു മജി സാറാണ്. ഞാൻ അങ്ങനെ അധികം സാറ് പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു പാട്ട് 2018 റിലീസായ ഉടലാഴം മൂവിയിലെ പൂവാതേ എന്ന പാട്ട്. ആക്ച്വലി ആ പാട്ടൊരു ഫോക്ക് മോഡലിൽ വന്ന് ഒരു ഹിറ്റ് പാട്ടാണെന്ന് തന്നെ പറയാം കേട്ടോ. അധികം അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അത് സിതാരാം മാം എനിക്ക് തോന്നുന്നു മ്യൂസിക് മോജോയില് പാടി അങ്ങ് ഹിറ്റാക്കി മാറ്റി. അതിനുശേഷം എല്ലാവരും ഏറ്റെടുത്ത ഒരു പാട്ട് തന്നെയാണ്. ആ ഒരു പാട്ടിന്റെ വരികൾ പിറന്നത് എങ്ങനെയാണ്? ഒരു വെറൈറ്റി ജേണലിൽ വന്നൊരു പാട്ടാണ്.
1: സിതാര തന്നെ അവര് സിതാരയും രണ്ട് സുഹൃത്തുക്കളും സിതാരയും മിഥുനും അവര് തന്നെയാണ് കമ്പോസ് ചെയ്തത്.
0: അപ്പൊ
1: നമ്മുടെ സിനിമയും ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോ സമയത്ത് ഞാൻ ആ ഫോക്ക് ചെയ്തൊരു ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ ഫോക്കിലെ രണ്ടു വരി മാത്രം പൂമാതെ പൊന്നമ്മ പാട്ടിട്ടാൽ എന്ന് പറയുന്ന ഒരു രണ്ടു വരി മാത്രം ഇട്ട് ബാക്കി നമ്മൾ ആ കഥ നമ്മളുടെ ഒരു ഇതില് എഴുതി തന്നെയായിരുന്നു.
0: ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് സാറ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഒരു ബിഗ് ഫാൻ ആണ് എന്നുള്ളൊരു കാര്യം. അദ്ദേഹമാണോ സാറിന്റെ റോൾ മോഡല്?
1: ഓക്കെ,
0: ഇപ്പം ഒരു പാട്ട് ഇപ്പൊ എഴുതി എന്ന് വിചാരിക്കുക, പക്ഷെ കുറെ പാട്ട് എഴുതി ഏതെങ്കിലും ഒരു പാട്ട് ക്ലിക്ക് ആകണം, എന്നാൽ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. അപ്പം ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഒരുപാട് പാട്ടുകൾ സാറ് കേട്ട് വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് ഫാനായി മാറ്റിയ ഒരു പാട്ട് ഏതായിരിക്കും?
1: ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഫാനായി മാറുകയല്ലേ. നമ്മള് ഇനി 10,000 പ്രാവശ്യം കേട്ട പാട്ടാണെങ്കിലും അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ അതിനകത്ത് എന്താ പറയാ ഞെട്ടിക്കുന്ന ഒരു ഐറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ
0: പറ്റും. എല്ലാ പാട്ടും ഒന്നിനൊന്നും മെച്ചമല്ലേ.
1: പിന്നെ അല്ലാതെ
0: അദ്ദേഹത്തിൽ നിന്നും അബ്സോർബ് ചെയ്ത ഒരു കാര്യം എന്താ, ഒരു ലിറിസിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ എന്ന നിലയിൽ
1: വേറെ ലെവൽ. അവര് അവര് ചിന്തിച്ചിട്ടുള്ള രീതി, അവര് കൺസീവ് ചെയ്ത രീതി എന്നൊക്കെ പറയുന്നത് വേറെ വേറെ തലത്തിൽ നിന്നിട്ടാണ്. നമ്മൾ ഓരോരോ കഥയെ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം തന്നെ ഇപ്പൊ ഒരു പാട്ടിന്റെ വരികൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷനും കൂടി അതിനോട് ചേർത്ത് വെച്ച് വായിക്കാൻ നോക്കും. അപ്പൊ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അദ്ദേഹം ആ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്, വരികളിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാരക്ടറും എങ്ങനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ അദ്ദേഹം ഏത് രീതിയിലൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ പാട്ടെഴുത്തിലെ ഫൺ, അതായത് റൈമിങ്, പിന്നെ അദ്ദേഹം മീറ്റർ മീൻസ് മീറ്റർ എന്ന് വാക്കുകൾ മുറിക്കുന്ന രീതികൾ എല്ലാം എല്ലാം ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ കാര്യമൊന്നുമില്ല, എല്ലാം എല്ലാം എല്ലാം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമുക്ക് കേട്ടറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേഡിയം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ് കോണ്ടിനെന്റൽ പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ് ട്രിവാൻഡ്രം റോഡ് കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക് കുണ്ടറ.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലം, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൊല്ലമണിലുള്ള ഫോൺ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
9: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
10: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
11: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: വെൽക്കം ബാക്ക് ടു അവിടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനുഷ. എന്റെ കൂടെ ഇന്ന് ഈ ഒരു ദിവസം കളറാക്കാനായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് മനു മജിദ് സാറാണ്. ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടും പണ്ടോട്ടെ ലിറിക്സ് ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, മ്യൂസിക്കിനേക്കാൾ കൂടുതൽ. അതെന്തുകൊണ്ടാണ്?
1: ഇതുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അതെന്തുകൊണ്ടെന്നുള്ളത് പിന്നെയാണ് നമ്മൾ നോക്കാൻ. ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് എവിടെ ഉള്ളിലുണ്ടായിരുന്നിരിക്കാം, നമ്മൾ ഇങ്ങനെയാണല്ലോ തിരിച്ചറിയുന്നത്, അത്രേ ഉള്ളൂ.
0: അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് അത് ആക്ച്വലി ഒരു സൈക്കോളജി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എവിടെയോ കണ്ട ഒരു കാര്യമാണ് തോന്നുന്നത്. നമ്മൾ ഈ പാട്ടിന്റെ മ്യൂസിക്കിലാണ് മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രണയത്തിലായിരിക്കും, പക്ഷെ വരികളാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കും എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: അല്ല, അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന കാര്യം സത്യമാണ്. കാരണം ഒന്നാമത് പറഞ്ഞാൽ നമ്മളപ്പം നമ്മൾ ഒരു ഹൈ, നമ്മൾ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഹൈയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി നമ്മൾ അതിന്റെ എന്താ പറയാ പെരിഫറലിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുക. മ്യൂസിക് പെരിഫർ എന്നല്ല, പക്ഷെ എന്നാൽ പോലും അതിന് കുറച്ചുകൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഡീപ്പറായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്.
0: അപ്പം
1: അപ്പൊ അതിനകത്തേക്ക് പോകുന്ന സമയം നമ്മളത്രയും ലോൺലി ആവുന്ന സമയത്ത് കുറച്ചുകൂടി അതിന്റെ ഡീപ്പർ ആസ്പെക്ടിൽ പോകുന്നതായിരിക്കാം.
0: ഇപ്പൊ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റ് മേക്കർ ആയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജേക്സ് ബിജോയ് സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സാറ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അദ്ദേഹവുമായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
1: എനിക്ക് തോന്നുന്നു നമ്മള് പണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം സജീവമല്ല, ജീക്സന്റെ ഒരു തുടക്കകാലം മുതൽ തന്നെ എന്താ പറയാ ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മള് നമ്മുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ജീക്സന് രസമുണ്ട്, മീൻസ് നമുക്ക് എന്തെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോലെ തുടങ്ങിയ ഒരു ബന്ധുവാണ്. ജീക്സൻ വളരെ ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് പല പടങ്ങൾക്കും ഞാൻ പാട്ട് എഴുതിയ മിസ്റ്റർക്ക് വരെയുള്ള പടങ്ങൾക്ക് പോലും ജീക്സൻ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു കൽക്കി മുതലൊക്കെയാണെന്ന്, കൽക്കി ആണെന്നാണ് എന്റെ ഓർമ്മ. അതായത് ജയിച്ചേട്ടൻ ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ കൊറേ പടങ്ങള്.

0: ഒപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ്കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം കരുനാഗപ്പള്ളി.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 20 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
3: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
7: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
8: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
9: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
10: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
9: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: വെൽക്കം ബാക്ക് ടു അവിടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം ഇന്ന് ഈ ഒരു ദിവസം മനോഹരമാക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് ആയിട്ടുള്ള മനു മജിദ് സാറാണ്. എനിക്ക് തോന്നുന്നു അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ജാസി ഗിഫ്റ്റ് സാറ്, കാരണം അദ്ദേഹം പാട്ട് പാടിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ചില പാട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കായിരിക്കും മനസ്സിലാകുന്നത് ഈ പാട്ട് ചെയ്തത് ഇദ്ദേഹമാണോ. ചില അതും അദ്ദേഹം ചെയ്തിട്ടുള്ള ലജ്ജാവതിയൊക്കെ വളരെ പോപ്പുലർ ആണ്, പക്ഷേ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ അത് അദ്ദേഹം ചെയ്തതാണോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പാട്ടായിരുന്നു 2016 റിലീസായ സ്റ്റൈൽ മൂവിയിലെ ചെന്താവര ചുണ്ടിൽ എന്ന പാട്ട്. ഓക്കെ, ആ പാട്ടിലേക്കുള്ള ഒരു വരവെങ്ങനായിരുന്നു?
1: അത് നമ്മുടെ ഒരു പ്ലസ് ടു സമയം ആ ഒരു സമയത്താണ് ലജ്ജാവതി ഒക്കെ ഇറങ്ങുന്നതും. അപ്പൊ അതുപോലെ നമുക്ക് ആ വോയിസ് നമുക്ക് അറിയാം, നമുക്ക് അത്രയും അത്രയും ഇഷ്ടമാണ്. പക്ഷെ അത് പറയുമ്പോഴും ഞാൻ ജാസിയറിന്റെ മെലഡികളുടെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. എന്താ പറയാ, ആ സമയത്താണ് ജോസിയർ മറ്റേ ചൂവെള്ള തൂകും വിശ്വസിൽ എന്നുള്ളതാവട്ടെ, സ്നേഹത്തുമ്പി ആവട്ടെ, ഒരു നൂറാശകൾ എന്നുള്ള പാട്ടാവട്ടെ, അത്ര ഇഷ്ടമാണ് എനിക്ക് ജോസിയറിന്റെ മെലഡികൾ. അപ്പം എന്താണെങ്കിലും പക്ഷെ എല്ലാ പാട്ടുകളും, പിന്നെ എനിക്ക് ആ എൻറ്റയർ ആൽബം, അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫോർ ദ പീപ്പിൾ ആവട്ടെ, പിന്നെ റെയിൻ റെയിൻ കം അഗൈൻ ആവട്ടെ, എല്ലാത്തിലെയും പാട്ടുകൾ ഭയങ്കര അദ്ദേഹത്തെ ഒരു അതൊരു ഒരു പക്ക റാപ്പ് അല്ലെങ്കിൽ പക്ക അങ്ങനത്തെ ഒരു മൂഡിൽ ഒരു പാട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു ഒരു പോക്ക് ടച്ചിൽ ഒരു പാട്ട് ചെയ്യുമ്പോഴും പക്ക മെലഡീസ് ചെയ്യുമ്പോഴും ഒക്കെ അതിനൊരു വേറൊരു ലെവൽ സംഗതിയുണ്ട്. അപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ജാസിയറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയ. അത് മാത്രമല്ല, അതിനുശേഷം ചെറിയ ചെറിയ ഒന്ന് രണ്ട് സിനിമകൾക്ക് നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആൻഡ് എന്താ പറയാ, എപ്പോഴും ഞാൻ ജാസിയറിനെ കണ്ടു, ജാസിയറിന്റെ നമുക്ക് മെലഡി ചെയ്യണം മെലഡി ചെയ്യണം നമുക്ക്. ഇതൊക്കെയാണ് എന്നെ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം. അതായത് ഒരിക്കലും നമ്മൾ അത്രയും എന്താ പറയാ ആരാധനയോടുകൂടെ കണ്ടിരുന്ന ആളുകളുടെ കൂടെ നമുക്ക് വർക്കാൻ പറ്റും.
0: അപ്പൊ എന്തായാലും ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമുക്ക് കേട്ടറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026, ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
0: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ഈനാഥ്.
1: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രം കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ട് സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ട് സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
7: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
8: ഓക്സിജനിലേക്ക്.
7: ഓക്സിജനിൽ എന്താ?
9: ഓണത്തിന്റെ യഥാർത്ഥ വിക്രമമായ ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
10: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
11: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
13: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
12: ഒള്ളാ അറിഞ്ഞോന്നോ? 4 ആള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
13: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
12: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
13: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
12: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
13: അയ്യോ, അത് ശരിയാ.
12: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
14: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
7: Chechi, travel thanne engottayi ottam?
8: Oxygen like.
7: Oxygen il enda?
9: Onathile yathartha vikramamayi Oxygenil 5 dina onam mahavilpana. August 25 mudal 29 vare. Oxygen, the digital expert.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
0: ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ.
1: ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
0: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
3: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
3: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
2: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
5: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
0: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
11: There was a Tata El Padrino.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
7: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
6: അതിന് ഓക്സിജൻ എന്താ?
7: ഓണത്തിലെ യഥാർത്ഥത്തിൽ ക്രൂമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
8: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
9: അതെ, നന്ദലജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു അവിടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ RJ അനുഷ. എന്റെ കൂടെ ഇന്ന് ഈ ഒരു ദിവസം കളറാക്കാനായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ലിറിസിസ്റ്റ് മനു മജിദ് സാറാണ്. എനിക്ക് എപ്പോഴെങ്കിലും സാറിന് ഇനി സംസാരിക്കാനായിട്ട് അവസരം കിട്ടുവാണെങ്കിൽ ചോദിക്കണം എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു, ഇബ്ലീസിലെ മാമാ സാബിബോ എന്ന പാട്ട്. അത് ആ ഒരു വരിയുടെ മീനിങ് എന്താണ്?
11: അതെ, കമ്പോസ് ചെയ്ത ഡോൺ ആണ്.
1: അതെ അതെ അതെ,
11: അതൊക്കെ ഡോൺ എനിക്ക് തരുമ്പോ തന്നെ ഉള്ള സാധനങ്ങളാണ് അതൊക്കെ അതിന്റെ അകത്തുള്ളത്.
1: തന്നപ്പോ ഓൾറെഡി വരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
11: ഈ സാധനങ്ങളൊക്കെ അതിന്റെ അതൊരു ഗിബറിഷ് കൈൻഡ് ഓഫ്, പിന്നെ ആ സിനിമയും അങ്ങനത്തെ ഒരു എന്താ പറയാ,
1: അതെ, ഒരു മരണം, ഒരു കാലൻ വരുന്നു, അതൊക്കെയാണ്.
11: ഫാന്റസി അല്ല, അപ്പൊ ഫാന്റസിയോട് ചേർന്ന് വെച്ചുന്ന കൈൻഡ് ഓഫ് ഒരു സൗണ്ടിങ് പിടിച്ചതാണത്. അപ്പോ
1: ഈ കൂടുതലും സാറിന്റെ പാട്ടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം, ഈ കഥ പറയുന്ന രീതിയിലുള്ള കുറെ പാട്ടുകൾ സാർ ഇറക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും കുട്ടിക്കാലത്ത് കേട്ട് വളർന്ന കഥകളുടെ എലമെന്റ്സ് ഒക്കെ ഈ പാട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ?
11: ഈ കഥ പറയാനൊക്കെ നമ്മളെ സിനിമയുടെ കാര്യങ്ങൾ പറയുക, സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് പിന്നെ ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ, ഇപ്പൊ നമ്മള് അങ്ങുവാനക്കോണം എന്ന് പറയുന്ന സമയത്ത് നമ്മള് കഥയിൽ ആക്ച്വലി ഒരു താഴെ ഒരു ഒരാമയുണ്ട് എന്നുള്ളതാണ്, ഒരാമയുടെ ഷേപ്പിലെ തുരുത്തം എന്ന് പറയുന്നത് കൺസെപ്റ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് താഴെ ആമ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലൊരു മുയലിനെ വെച്ചുകൂടി എന്നുള്ള നമ്മളുടെ ഉള്ളൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ മുയലിനെ വെക്കും, നമ്മൾ അവിടെ തിങ്കും, അങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നേ ഉള്ളൂ.
1: അപ്പൊ എന്തായാലും സാർ, നമുക്കിനി ബാക്ക് ടു ഓണത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ റേഡിയോ കേൾക്കുന്ന ലിസണേഴ്സിനോട് നൽകാനുള്ള ഒരു ഓണ സന്ദേശം എന്തായിരിക്കും?
11: ഏറ്റവും ഹാപ്പി ആയിരിക്കുക. എന്താ പറയാ, ഈ ഓണക്കാലം നമുക്ക് എല്ലാ ടെൻഷൻസും എല്ലാവർക്കും മാറ്റി വെക്കാൻ പറ്റട്ടെ, അല്ല മാറ്റി വെക്കാൻ പറ്റുന്ന ടെൻഷൻസ് മാത്രമേ ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഒരു ഒരു ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിറയെ ഹെയ്റ്റ് കമൻറ്റുകൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. അപ്പൊ അത് എന്താ പറയുക, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു പ്രവണതകളൊക്കെ ഒന്നും മാറുക. എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാവട്ടെ, എല്ലാവരോടും സ്നേഹം മാത്രം പങ്കുവെക്കാൻ പറ്റട്ടെ, അങ്ങനെ അതിലൂടെ ഒരു സന്തോഷവും സമാധാനവും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുക. അതൊരു അത് ഓണം എന്ന് മാത്രമല്ല ഏതൊരു ദിവസത്തിലും അത് അങ്ങനെ ആവട്ടെ. ഓണത്തിനത് ഒരു നമുക്കൊരു വളരെ തുടക്കമാവാൻ പറ്റട്ടെ എന്നുള്ളത് ഹാപ്പി ആണോ?
12: ഓക്കെ സാർ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഒരു ഹാപ്പി ഓണം വിഷയിക്കുകയാണ്. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ തരാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു, അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഓണവിരുന്ന് ഞങ്ങൾക്ക് നൽകിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്.
11: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വിഷിംഗ് എ വെരി ഹാപ്പി ഓണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾ

0: ആശ്രയ എഫ് എം 90 സംബന്ധിച്ച് ഇന്ന് വളരെ മധുരമുള്ള ഒരു ദിവസമാണ്. എല്ലാവരും ഇങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ ഓണത്തിന് അവിട്ടം ദിനത്തിൽ നമ്മളോടൊപ്പം ഏറ്റവും കളറാക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് അഭിമന്യു ഷമിത്തിലകനാണ്. ചേട്ടാ നമസ്കാരം, വാം വെൽക്കം.
1: നമസ്കാരം.
0: ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓണത്തിന് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എല്ലാ റിലേറ്റീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ യാത്രകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്ന, അതിനിടയ്ക്ക് ഒരു അല്പസമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ആദ്യം തന്നെ ഒത്തിരി ഒത്തിരി സന്തോഷം.
1: ഓ നോ പ്രോബ്ലം, സന്തോഷമുള്ളൂ.
0: എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത്?
1: ഈ വർഷത്തെ ഓണം എന്തോ ഭാഗ്യത്തിനെ എനിക്ക് വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷമൊന്നും ഞാൻ ഇല്ലായിരുന്നു. ഈ വർഷം എന്തായാലും വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ ഇന്നലെ ഇങ്ങ് വന്നു. ഇന്ന് വെളുപ്പിനെയാണ് ഇങ്ങ് വന്നത്.
0: ശരിക്കും ഫാമിലി ആയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്.
1: ഞാനൊരു ഫാമിലി പേഴ്സൺ ആണ്. എനിക്ക് ഇങ്ങനത്തെ ഓണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് എല്ലാം ലൈക് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ കൊതിയൂറും തനി നാടൻ മത്സരം.

0: വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
7: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
6: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
7: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
6: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
7: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
6: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഈ ദിനത്തിൽ നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കൂടെ ചേരുന്നത് അഭിമന്യു ഷമി തിലകനാണ്. ഓക്കെ, പലപ്പോഴും ചേട്ടനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ഈ പേര് പറയും, അഭിമന്യു ഷമി തിലകൻ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. ആ പേരെന്ന് പറയുന്നത് ശരിക്കും മൂന്ന് വ്യക്തികളാണ്. ആ മൂന്ന് വ്യക്തികളുടെ പേരും മലയാളികൾക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു പവർ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ല. അപ്പൊ ശരിക്കും ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് ജോലി ചെയ്തു?
1: അതെ, ജോലി ചെയ്തു. ഫിലിം മേക്കിംഗ് പഠിച്ചു, എഡിറ്റിംഗ് പഠിച്ചു.
0: ഓക്കെ, എവിടുന്ന ഈ ഒരു ട്വിസ്റ്റ് വന്നേ? സിനിമയാണ് മെക്കാനിക്കൽ അല്ല, മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല എന്നുള്ളൊരു ട്വിസ്റ്റ് എവിടെ ഉണ്ടായേ?
1: അവിടെ ട്വിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ ഓൾറെഡി ഉള്ള പ്ലാൻ അങ്ങനെ തന്നെയായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, പഠിച്ച് ഒരു ഡിഗ്രി കയ്യിലെത്തിയതിന് ശേഷം നമ്മുടെ ലൈഫ് സെറ്റിൽ ആ ലൈഫിൽ ഒരു സിനിമ എപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സിനിമ എപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പോ എന്റെ അച്ഛൻ സിനിമയിലാണ്, അപ്പൻ സിനിമയിലാണ്, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളൊരു ഒരു ബാക്കപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ സിനിമ എന്ന് പറയുന്ന ഫീൽഡിലോട്ട് കേറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എപ്പോ വേണേലും സിനിമയാണ്, നമ്മൾ എപ്പോ വേണേലും റീപ്ലേസ് ആകാം. നമുക്ക് എപ്പോ വേണേലും നമ്മളെക്കാൾ നല്ല കഴിവുള്ള ഒരാൾ അല്ലെങ്കിൽ എപ്പോ വേണം നമ്മൾ റീപ്ലേസ് ആകാം. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് നിൽക്കണം. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ സിനിമയിൽ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് ശരിക്കും എഡ്യൂക്കേഷണൽ ബാക്കപ്പും കൂടെ അതിന് വേണമല്ലേ? ഫിനാൻഷ്യൽ ബാക്കപ്പ് മാത്രമല്ല.
1: അതെ അതെ, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, നമുക്ക് എത്ര അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് സിനിമയിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഘടകം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
3: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
4: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
5: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
6: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
7: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
6: അതിന് ഓക്സിജൻ എന്താ?
7: ഓണത്തിന് യഥാർത്ഥത്തിൽ ക്രൂമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
10: നന്ദലക് ജി മാർട്ട്
9: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
11: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
12: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: KPSC എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന്, പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി, ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം KPSC ലേലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം.
1: ആശ്രയ FM 90 ശ്രോതാക്കൾക്കെല്ലാം എന്റെ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഈ ദിനത്തില് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കൂടെ ചേരുന്നത് അഭിമന്യു ഷമീദിലേനാണ്. ഏറെക്കുറെയൊക്കെ കുറെ ഘടകങ്ങളില് ഈ പറഞ്ഞ അച്ഛനാണെന്നുണ്ടെങ്കിലും ഒരു എന്താണ് ഒരു പവറും സപ്പോർട്ടും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ആ ഒരു വലിയ പാരമ്പര്യം കൂടെ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും അനുഗ്രഹം ആയിട്ടുണ്ട് അല്ലേ?
1: സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും അപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഓഡിയൻസിന് എന്റെ അച്ഛനോടും അപ്പനോടും ഉള്ള ആ ഒരു സ്നേഹമാണ് അവർ എനിക്ക് തന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: മനസ്സിലായോ? പറഞ്ഞാല് ആദ്യ സിനിമ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചിലപ്പോ നമ്മള് സംസാരിക്കുമ്പോ ഈ ഓണത്തിന് പറയുന്നത് ആദ്യ സിനിമയെ പറ്റി തന്നെ ആയിരിക്കും, മാത്രമേ പറ്റി തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഒരു സിനിമയിലേക്ക് വരുന്ന ഒരു എൻട്രി അതിഗംഭീരമായ ഒരു വില്ലൻ, വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ ഒരു പക്ഷേ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വില്ലനാണ്. ഓക്കെ, അപ്പോ അതെന്തായിരുന്നു ശരിക്കും ബാക്കിയുള്ളവരുടെ ഒരു റിയാക്ഷൻ ആ ഒരു പടത്തിന് ശേഷം? നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുമല്ലോ, എങ്ങനെയായിരുന്നു പൊതുവെ? യെസ് യെസ്,
1: സുഹൃത്തുക്കള് എനിക്ക് അറിയാവുന്ന ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ലൈക്ക് എന്താണ് പിള്ളേര് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്കൊന്നും എന്നെ ആ ഒരു രീതിയിൽ ഇപ്പൊ എന്റെ അടുത്ത് സുഹൃത്ത് അവള് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് സിനിമ കാണാൻ പറ്റുന്നത് കാരണം നിന്നെ ഇങ്ങനെ അങ്ങനല്ല കൺസിഡർ ചെയ്തിരുന്നത്, എന്റെ ഹസ്ബൻഡ് പോയി കണ്ടു. പക്ഷെ എനിക്കതെന്തോ ഞാനിപ്പോ അവളിപ്പോഴും ആ സിനിമ കണ്ടിട്ടില്ല, അവള് പറയുന്നത് എനിക്ക് ആ സിനിമ കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു കുട്ടിനെ സ്കൂളിൽ പഠിക്കുന്നോട്ടെ അങ്ങനെയായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ്, പക്ഷെ മാർക്കൂൽ അത്രയൊരു വേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത്രയൊരു നെഗറ്റീവ് ഒരു ബ്ലഡ് ഷെഡ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അവർക്ക് എന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറയുന്നത്.
0: സ്റ്റോറി കേൾക്കുമ്പോഴും ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് വരാനിരിക്കുന്നതും ഇത് മലയാള സിനിമയിലേക്കുള്ള ഒരു എൻട്രി ആണെന്നൊക്കെ പറഞ്ഞപ്പോ ശരിക്കും ചേട്ടനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അതായത് ഇനിയിപ്പോ എന്തോ ആയിക്കോട്ടെ ഇത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സംഗതി.
1: അല്ല, ആക്ച്വലി എനിക്ക് സ്റ്റോറി ഡയറക്ടർ എന്റെ അടുത്ത് സ്റ്റോറി പറയുമ്പോ ഇത്രയും ഒക്കെ ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല.
0: ഓക്കെ,
1: ഇത്രയും ആക്ഷൻ പടമാണ് അടിയിടിയൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ലാതെ എനിക്ക് ഇത്രയും ലൈക്ക് ഒരു ഒരു ഒരു വയലന്റ് മൂവി ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
3: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ട് സാരിയും കിട്ടും.
4: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ട് സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
5: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
1: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ചേച്ചി, രാവിലെ തന്നെ
7: എങ്ങോട്ടാ
8: ഓട്ടം?
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
12: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
13: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
14: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
15: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
16: ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഈ ദിനത്തിൽ നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കൂടെ ചേരുന്നത് അഭിമന്യു ഷമി തിലകനാണ്. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ നമ്മൾ ആ ഒഴുക്കിനൊപ്പം അങ്ങ് പോയി. പിന്നെ എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം അല്ലേ?
17: എനിക്ക് അപ്പോഴാണ് ഓരോരോ സീൻ എടുക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. ഇപ്പൊ എനിക്ക് എന്താ മാർക്കോയില് വേറെ സംബന്ധിച്ചു സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു.
16: പുള്ളി
17: ഇങ്ങനെ സ്റ്റോറി പറഞ്ഞു വിട്ടു, അപ്പോഴും മനസ്സിലായി സ്ക്രിപ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ വേറെ പടങ്ങൾ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റും ഡയലോഗും നമുക്ക് നേരത്തെ ഉള്ളതുപോലെ ഈ പടത്തിൽ അങ്ങനൊന്നും നമുക്ക് കിട്ടിയില്ല.
16: അപ്പൊ
17: എനിക്ക് ഇതിനു മുന്നേ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, അതിനൊക്കെ എനിക്ക് അവർ സ്ക്രിപ്റ്റ് തരും വായിക്കാനും പഠിക്കാനും ഒക്കെ. അപ്പോ അങ്ങനൊരു സാധനം ഇതിനകത്ത് ഇല്ല.
16: അതുകൊണ്ട്
17: ഹനീഫ് സാർ അങ്ങനൊരു സാധനം ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് കിട്ടുമ്പോഴൊക്കെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, നമ്മൾ അന്നേരം അതായത് സീൻ ഇതാണ്, അതിനകത്ത് ഡയറക്ടർക്ക് എന്ത് തോന്നുന്നു അതായിരിക്കും അന്നേരത്തെ ഡയലോഗ് നമ്മൾ. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇമ്പ്രോവൈസ് ചെയ്യാനൊക്കെ പുള്ളി നമുക്ക് അവസരം തരും, ചോദിക്കും പുള്ളി അവസരം തരും, അത്രേ ഉള്ളൂ.
16: അഭിമന്യു ചേട്ടന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: നിറ പറയും, നിലവിളക്കും, തുമ്പപ്പൂക്കളും, പിന്നെ ഒരു പിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് ഒരുപാട് സ്നേഹവുമായി വീണ്ടും ഒരു ഓണക്കാലം ഇതാ വന്നെത്തി. ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3,999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5,999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
8: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: കാണുന്നവരും സിനിമ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ പലപ്പോഴും യാത്രകളിലൊക്കെ നമ്മൾ കാറിലൊക്കെ ഇരിക്കുമ്പോൾ സിനിമയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടോപ്പിക്. അപ്പൊ പറയുമ്പോൾ മാർക്കിനെ പറ്റി ഒരു ചർച്ചയിലേക്ക് വരുമ്പോ ഉണ്ടല്ലോ, ഈ പറഞ്ഞ അഭിമന്യു ചേട്ടൻ ചെയ്തിരിക്കുന്ന പല ആക്ടിവിറ്റി ആയിരിക്കും ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പലരും പറയാ. അതിനകത്തൊരു അപ്പിയറൻസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുത്തോ മൊത്തത്തില്?
1: ആക്ച്വലി സത്യം പറഞ്ഞാൽ അനീഷ് സാറും ഉണ്ണിച്ചേട്ടനും എന്നെ വിളിക്കുമ്പോ അവർക്ക് ഞാൻ ആ ഒരു ടൈമിൽ മാർക്കോയ്ക്ക് എന്നെ വിളിക്കുന്ന ഒരു 3 മാസം മുന്നേ കൃത്യം പറയുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ മുടി വളർത്തിയിരിക്കുവായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് എന്റെ അര വരെയൊക്കെ ഉണ്ടായിരുന്നു മുടി, അത്രയില്ല ശകലം മേലി വരെ ഉണ്ടായിരുന്നു.
0: മനസ്സിലായി മനസ്സിലായി.
1: അപ്പൊ അവർ ആ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ ഇവർക്ക് വേണം എന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പൊ ഹനീഫ് സാർ എന്നെ ആദ്യം വിളിക്കുമ്പോഴും ചോദിച്ച ഫസ്റ്റ് ചേട്ടാ ആ മുടി ഇപ്പോഴും നിനക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സാറേ, കുറച്ച് വെട്ടി. ആ കുഴപ്പമില്ല, ഉള്ള എന്തെല്ലാം ഉള്ളതാട്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ രണ്ടാമത് ഉള്ള രീതിയിൽ നമ്മൾ അങ്ങ് ചെയ്തത്. അപ്പൊ അവർക്ക് ആക്ച്വലി അത്രയും നീളത്തിലുള്ള മുടിയായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മുടെ പഴയ നമ്മുടെ ബിഗ് ബിയിലെ സായ്പ് ടോണിയിലേക്ക് പോലെ ആ ഒരു ലുക്ക് ആയിരുന്നു വേണ്ടി. അപ്പൊ അതായിരുന്നു കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരുന്നു.
0: ശരിയാണ് ശരിയാണ്.
1: പിന്നെ ഈ പറയുന്ന പോലെ ശരീരത്തിന് വേണം, എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഓപ്പോസിറ്റ് ഒരു നാരാ തന്നെയാണ്. അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ കൂടെ നിൽക്കുമ്പോൾ അത്രയും ശരീരം. അപ്പൊ ഞാനൊക്കെ കുഞ്ഞുന്നാൾ ഉണ്ണിച്ചേട്ടനൊക്കെ സിനിമ വരുമ്പോൾ പുള്ളിയുടെ ശരീരവും പുള്ളിയുടെ ബോഡിയൊക്കെ ഉണ്ട്, നമ്മളും ഇങ്ങനെ ഫാൻ ആയിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ കൊത്ത് ബോഡി വേണമെന്ന്. അപ്പൊ പുള്ളിയുടെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ മെലിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ കൂടെ പുള്ളിയുടെ ഒപ്പതൊപ്പം നിൽക്കണമെങ്കിൽ അതിനുള്ള ബോഡി വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അത്രയും ജീവിതത്തിൽ ഒന്നും ഇതിൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ടില്ല.
0: പക്ഷെ ആ കഷ്ടപ്പെടലിനുള്ള വലിയ റിസൾട്ടും
1: തീർച്ചയായും തീർച്ചയായും.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5-ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് ിൽ കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
7: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ.
8: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
9: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഈ ദിനത്തില് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കൂടെ ചേരുന്നത് അഭിമന്യു ഷമി തിലകനാണ്. ചിത്രപടത്തിൽ ശരിക്കും കുറിച്ചിട്ടു ആ ഒരു സംഗതി. ഉണ്ണിച്ചേട്ടനുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ്? അതായത് സെറ്റിലെ കോമഡിയും രസങ്ങളും ഒക്കെ.
1: സെറ്റിൽ സത്യം പറഞ്ഞാൽ ഞാനായിരുന്നല്ലോ അവിടുത്തെ എന്താ പറയാ ജൂനിയർ, അവരൊക്കെ സീനിയേഴ്സ് ആണല്ലോ. എന്നെ ഇട്ട് ഇങ്ങനെയൊക്കെ കളിയാക്കുക, അത് ഇത് ഇതായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി. ഹനീഫ് സാറിന്റെ ഉണ്ണിച്ചേട്ടൻ സ്ഥിരം പരിപാടി അതാണ്, എന്നെ എങ്ങനെയൊക്കെ കളിയാക്കുക അല്ലെങ്കിൽ പറയുന്ന ഒരു തമാശപരമായ രീതിയിൽ റാഗ് ചെയ്യുക.
0: അതായത് നമ്മൾ ഈ കോളേജിലേക്ക് വരുന്ന ജൂനിയർ പോലുള്ള ഒരു സെറ്റപ്പ്.
1: അത്രയുള്ളൂ ആ രീതിയിൽ എന്നെ മൊത്തം ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒരു നെഗറ്റീവ് ഇതിലൊന്നുമല്ല, എന്നെ ദുഃഖേ ഞാനത് വളരെയധികം എൻജോയ് ചെയ്തിട്ടു.
0: ഓ അടിപൊളി അടിപൊളി. അഭിമന്യു ചേട്ടന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
4: ഓക്സിജനിലേക്ക്.
3: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രമമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
2: ആശ്രയ FM 90 കേൾക്കുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.

0: ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഈ ദിനത്തില് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കൂടെ ചേരുന്നത് അഭിമന്യു ഷമി തിലകനാണ്. അതിനകത്ത് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും സീനുണ്ടോ? അതായത് കുറച്ച് കട്ടിയായി പോയി അല്ലെങ്കിൽ ഇത്തിരി ചലഞ്ച് ആയിപ്പോയി എന്നുള്ളതൊക്കെ ഉണ്ട്, കുറെയുണ്ടല്ലേ?
1: ചലഞ്ചിങ് ആയി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് എന്റെ ആദ്യത്തെ ഒരു സിനിമപരമായിട്ടുള്ള ഒരു ഫൈറ്റ് ആണല്ലോ നമ്മുടെ സ്കൂളിൽ. ഓബിയസ്ലി എല്ലാം ഒരു അടിയടി ഉണ്ടാവും, പക്ഷെ നമ്മള് ലൈക് സിനിമയിൽ വരുമ്പോ അടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൊള്ളാൻ പാടില്ല, ടൈമിംഗ് കറക്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് അങ്ങനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഉണ്ണിച്ചേട്ടനായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റ് പോലും ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് പുള്ളിയുടെ കയ്യിലേക്ക് കൊണ്ടു, പുള്ളിയുടെ കൈയൊക്കെ മുറിയൊക്കെ ചെയ്ത്. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായി. പുള്ളി പക്ഷെ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, സംഭവിക്കുന്നത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആലോചിക്കണം, ഉണ്ണിച്ചേട്ടൻ ആയതുകൊണ്ടാണ് ആ സ്ഥാനത്ത് പുള്ളി അത് എടുക്കുകയും ആ രീതിയിൽ എടുത്തത്. പകരം വേറെ ഏതെങ്കിലും ഒരു ആക്ടറാണ് എന്ത് ചെയ്തേനെ, വേറൊരു സീനിയർ ആക്ടറാണ് എന്ത് ചെയ്തേനെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: അത് തീർച്ചയായിട്ടും നല്ല
0: സപ്പോർട്ട്.
1: കാരണം പടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ പോലും ഞാൻ, കാരണം ക്ലൈമാക്സ് ആയിരുന്നു ആ പടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തത്. കാരണം അതായത് ഞാനും എന്റെ ക്യാരക്ടറും എന്റെ ചേട്ടന്റെ ക്യാരക്ടറിനെ കൊല്ലുന്ന ആ സീനിൽ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 28th ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ 9:00 ഞങ്ങൾ ലൊക്കേഷനിലെത്തി, 10:30 ഒക്കെ ആയപ്പോ മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം പോയിട്ട് ഞങ്ങൾ അകത്ത് കയറി. ഐ മീൻ ആ ക്ലൈമാക്സ് സീൻ ഷൂട്ടിന് അകത്ത് കയറി. കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് ഓഗസ്റ്റ് 29 രാവിലെ ഒരു 9:00 ഒറ്റയടിക്ക്. അത്രയും നേരം ഷൂട്ട് പോയി, കാരണം ഷൂട്ട് തീർക്കണം അവർക്ക്, കാരണം ടൈം ഒരുപാട് എക്സൈറ്റഡ് ആയി, അങ്ങനെ പ്രശ്നം കാണാം, ഒറ്റയടിക്ക് തീർക്കണം. അപ്പൊ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ ഈ ശരീരം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് വാട്ടർ കട്ടും എടുത്തിരിക്കുവാണ്, വെള്ളം കുടിയില്ല. എന്താ അവര് ഇനീഷ്യലി എടുത്ത് പറഞ്ഞിരുന്നത് എന്റെ ഷർട്ട് ഊരും. കാരണം ഞാൻ ആ സമയത്തൊക്കെ ഉണ്ണിച്ചേട്ടൻ അത്ര ഇല്ലെങ്കിലും പുള്ളിക്ക് ഓൾമോസ്റ്റ് അതുപോലെ ഒരു സിക്സ് പാക്ക് ഒക്കെ ആയിട്ട് ആ ഒരു ലെവലിൽ നിൽക്കുവായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ഷർട്ട് ഊരും, ഷർട്ട് ഊരുമ്പോ നമ്മൾ ആ രീതി നിൽക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഷർട്ട് നമ്മുടെ ബോഡിയിലെ ആ ഒരു ഡെഫിനിഷൻ കാണാനായിട്ട് അല്ലെങ്കിൽ ആ സിക്സ് പാക്ക് ഒക്കെ എടുത്ത് കാണിക്കാനായിട്ട് വാട്ടർ കട്ട് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ. അതിനാണ് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തത്. അപ്പൊ ഈ രാത്രി ഉറങ്ങുന്നുമില്ല, വെള്ളവും കുടിയില്ല, അങ്ങനെ ഓരോ സീനിലും. ഇപ്പൊ രാത്രി ഒരു 2:00 ഒക്കെ ആയപ്പോഴത്തേക്ക് വെളുപ്പിന് ഒരു 2:00 ഒക്കെ ആയപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ എങ്ങനെയും ഉറങ്ങിയാൽ മതി, എനിക്ക് നിൽക്കാൻ പോയി, കാരണം വെള്ളമില്ല, വെള്ളം കുടിയില്ല. അവസാനം പറ്റാതായപ്പോഴത്തേക്ക് പിന്നെ വെള്ളം കുടി തുടങ്ങി. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഒരു ചാൻസ് കിട്ടി, അപ്പോഴേ ഞാൻ അവിടെ പോയി തറയെ പോയി കിടന്നുറങ്ങുക. ലൈക്ക് ലിറ്ററലി തറയെ കിടന്നുറങ്ങും. എന്നിട്ട് സീൻ ആകുമ്പോഴേക്ക് എന്നെ വിളിക്കുമ്പോൾ ഓടിയാൻ നിൽക്കും. അങ്ങനെയായിരുന്നു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരുന്നത്.
0: ഒരുപാട് കഷ്ടപ്പെട്ടു.
1: ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. ഒരുപാട് ക്ലൈമാക്സ് ആ ഒരു ദിവസം ശരിക്കും ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ലാസ്റ്റ് എന്റെ ഹൃദയം എടുക്കുന്ന സീൻ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും, ചോരയിലും വെള്ളത്തിൽ കിടക്കും. ലൈക്ക് ശരിക്കും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ. ഉണ്ണിച്ചേട്ടൻ എന്റെ ഹൃദയം എടുത്ത് ഞാൻ വന്ന് വീണിട്ട് പുള്ളി കുഞ്ഞിനെയും ആ പട്ടിയായിട്ട് തിരിച്ച് നടന്നു പോകുന്ന സീനില് ഞാൻ തറയില് വെള്ളത്തിലും ചോരയും ലൈക്ക് ആ ബ്ലഡിനകത്തും ഒക്കെ ആയിട്ട് ഞാൻ കിടന്ന് ശരിക്കും കിടന്ന് ഉറങ്ങും. ഞാൻ ഉറങ്ങി. കാരണം അതുപോലെ ഞാൻ ഡെഡായി,
0: അത്രയും ടയർഡായി.
1: പക്ഷേ ടയർഡ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ശരിക്കും ഡെഡായി.
0: മനസ്സിലായി, പെട്ടെന്ന് ഓർമ്മ വന്നത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നാട്ടോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, and കരുനാഗപ്പള്ളി.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
9: മാറാനായിട്ട്.
10: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
11: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
12: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170-ൽ പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഡൈവേഴ്സിറ്റി ആക്ട്രസ് ലെനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
13: ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്?
14: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തു കളയാൻ.
13: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
2: കേൾക്കാം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
15: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ് ഓണം.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഈ ദിനത്തിൽ നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കൂടെ ചേരുന്നത് അഭിമന്യു ഷമീദലേനാണ്. ആക്ടിങ് പഠിക്കാറുണ്ട്. ചിലർ സിനിമയിൽ വന്നതിന് ശേഷം ആക്ടിങ് എന്തരാണെന്ന് മറ്റ് നടന്മാരിൽ നിന്നൊക്കെ പഠിക്കും. പിന്നെ ഇപ്പോഴും സ്റ്റിൽ പലപ്പോഴും പറയാറുണ്ടല്ലോ പലരും, സിനിമയിൽ വന്നു കഴിഞ്ഞ് എത്ര വർഷം അഭിനയിച്ചാലും അഭിനയം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഇതിങ്ങനെ അവസാനിക്കാതെ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ചേട്ടനെ സംബന്ധിച്ച് അഭിനയം പഠിക്കാൻ വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും ഇപ്പോ തിലകൻ സാറിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഷമ്മി ചേട്ടനിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ അവരിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ അഭിനയത്തിന്റെ സൈഡിൽ പഠിച്ചു കാണും, അല്ലെങ്കിൽ മനസ്സിലാക്കി കാണും. പഠിക്കാന്നുള്ളതിൽ ഉപരിയായിട്ട് മനസ്സിലാക്കി കാണും, ഇങ്ങനെ ആണ് അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ മുത്തശ്ശൻ ഇങ്ങനെ ആണ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് പോസിറ്റീവ് കിട്ടിയിരുന്നോ?
2: ആക്ച്വലി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ അച്ഛച്ചൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. പറഞ്ഞ പുള്ളി ട്രാൻഡായിരുന്നു, പിന്നെ പുള്ളി വളരെ എന്റെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് പുള്ളി മരിച്ചു പോകുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുഞ്ഞിലേ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യം, ഒരു നടൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അച്ഛൻ അങ്ങനെ ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നും അച്ഛൻ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഒരു കീ വേർഡ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക, ആളുകളെ ഒബ്സർവ്. ഇപ്പൊ ഞാനും അച്ഛനും അമ്മയും കൂടെ വെളിയിൽ പോവാണെങ്കിൽ ഞാനും അമ്മ ഞാനും അച്ഛനോട് കാമത്തിരിക്കുവാണ്, അച്ഛൻ പറയുന്നത് അയാളെ നോക്കി അല്ലെങ്കിൽ അവരെ നോക്കി, അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ അന്നേരത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും അതൊക്കെ ചിന്തിക്കുക. പക്ഷെ അത് എന്തിനാണ്, എന്തിന് ചിന്തിക്കണം, എന്തിനു ചെയ്യണം എന്ന് പുള്ളി പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അതൊക്കെ ചിന്തിക്കുക, അന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നെ എനിക്ക് കുറച്ചുകൂടെ അറിവ് തുടങ്ങിയ ശേഷം എനിക്ക് മനസ്സിലായി, ആ ഓക്കെ ഇതാണ് കാര്യം. പിന്നെ അച്ഛച്ചിന്റെ ആണെങ്കിൽ പോലും ഓരോരോ സിനിമകൾ ഞാൻ കാണുമ്പോഴും, അപ്പൊ ഞാൻ അത് ആ ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുക. അച്ഛച്ചിന്റെ മാത്രമല്ല ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. പതുക്കയുടെ ഓരോ ക്യാരക്ടറും ഞാൻ നോക്കുമ്പോൾ, പുള്ളിയുടെ ആവേശം പടത്തില് ആ ക്യാരക്ടറൊക്കെ നോക്കുമ്പോൾ, ഇത് ഞാൻ ചെയ്ത് എങ്ങനെ ഇരിക്കും. ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ ഇരുന്നു ഈ സിനിമ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചെറുതായിട്ട് ഞാൻ ആക്ട് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒറ്റ കാണുമ്പോൾ എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ആണെങ്കിൽ പോലും എന്നെ ആക്ടിങ് സ്കൂളിൽ വിടണമെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. എന്നെ അച്ഛൻ പറഞ്ഞു വേണ്ട, അവൻ ആക്ടിങ് സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അവൻ അവരുടെ രീതിയിലായി പോകും, അവൻ അവന്റെ രീതി വരട്ടെ. പക്ഷെ ആക്ടിങ് ഞാൻ പഠിച്ചിട്ടില്ല, പകരം എഡിറ്റിങ്ങും ഡയറക്ഷനും ഒക്കെയാണ് ഞാൻ കൂടുതലും പഠിച്ചിരിക്കുന്നത്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526499090.

പറഞ്ഞിറങ്ങിയാലും നമ്മുടെ മനസ്സിലെ ഓണാഘോഷം അത്ര വേഗം തീരത്തില്ല അല്ലെ. തിരുവോണത്തിന് മധുരം ഇനിയും മായ മുൻപേ ആ പഴയകാല സ്മരണകളെ ചേർത്ത് പിടിക്കാൻ ഇതാ വീണ്ടും ഒരു അവിട്ടം കൂടി വന്നെത്തിയിരിക്കുകയാണ്. സോ ആസ്ട്രേ എഫ് എം 90 എല്ലാ ലിസണേഴ്സിനും എൻ്റെയും ആസ്ട്രേ എഫ് എം 90 പേരിൽ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകളോട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്.

0: ട്രിവാൻഡ്രം റോഡ് കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക് കുണ്ടറ.
1: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
2: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൻ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ്

0: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
1: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല, 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
1: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
6: പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ഓക്കെ, അല്ലമീൻ, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? അവിടെ ഭയങ്കര നോയ്സ്. ഓക്കെ ഓക്കെ. അല്ലമീൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്, സുഖമായിട്ട് പോവാണ്. വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ട്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടുകൊണ്ടിരിക്കാണ്. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ അടിപൊളിയാണ്. അടിച്ചു പൊളിക്കുകയാണല്ലേ? അടിച്ചു പൊളിക്കും. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ
7: കേക്കോ?
6: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആണല്ലേ, അപ്പൊ എല്ലാരും ഇഷ്ടമാണല്ലേ മീന്? എല്ലാരും ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എല്ലാരുടെ അന്വേഷണം പറയാട്ടോ. പറയും, തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ഓക്കെ, അല്ല മീൻ, ഓ പിന്നല്ല, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
7: രാജകുമാരേ തന്നി വസന്തം.

0: ആ ഒരു പാട്ടാണ് വേണ്ടത്. ആർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: ഡെഡിക്കേറ്റ് നമുക്ക് സുൽത്താനൈത്ത,
0: ആ
1: പിന്നെ അനാമിക ചേച്ചി, അൻസ ചേച്ചി.
0: ഓക്കെ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ അനാമിക ചേച്ചിക്കും അനുഷ ചേച്ചിക്കും പിന്നെ എനിക്കും.
1: ഓക്കെ,
0: അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. ഓ, അങ്ങോട്ടേക്കും ഓണാശംസകൾ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമീൻ ആണ്. അല്ലമീൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ബോഡി ഗാർഡ് എന്ന സിനിമയിൽ കാർത്തിക് സാറും എലിസബത്ത് ചേച്ചിയും ചേർന്ന് പാടി കൈതപ്രം സാർ വരികൾ എഴുതി ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിലെ പേരില്ലാ രാജ്യത്തെ എന്ന പാട്ടാണ് അല്ലമീൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അല്ലമീനു വേണ്ടിട്ട് ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ അനുജ ചേച്ചിക്കും അനാമിക ചേച്ചിക്കും ആൻഡ് എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലമീൻ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉമ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്ലേ ദ സോങ് ഞാനോ രാവോ ഉമാദേവി എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കമ്മാര സംഭവം എന്ന സിനിമയിൽ ഹരിചരൻ സാറും അതുപോലെ തന്നെ ദിവ്യ ചേച്ചിയും ചേർന്ന് പാടി റഫീഖ് അഹമ്മദ് സാർ വരികൾ എഴുതി ആൻഡ് ഗോപി സുന്ദർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഞാനോ രാവോ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടും ചേച്ചിക്ക് വേണ്ടി ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് ടു ദ നമ്പർ 0474291909 0474219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490909 0952669090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
7: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
9: മാറാനായിട്ട്.
10: ഏവർക്കും കൊട്ടാരക്കര ചിലങ്കാ റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
11: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
12: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
13: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
10: ഓക്സിജനിലേക്ക്.
9: ഓക്സിജനിൽ എന്താ?
11: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
12: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
9: എന്തു പറ്റി?
12: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
13: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
14: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
15: Yasit Kaffi.
16: Yasit
15: Kaffi. Ishtam Bole Vaat. Ishtam Bole Vaat.
17: യെസ്, വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രേയയാണ്. ശ്രേയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ, എനിക്ക് ശ്രീരാഗമോ എന്ന സോങ് വെച്ച് തരണേ ശ്രേയ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രേയക്കുട്ടിക്ക് വേണ്ടിയിട്ട് ശ്രീരാഗമോ എന്ന ആ ഒരു ഫീൽ ഗുഡ് എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ട് ഡെഫിനറ്റ്ലി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ എല്ലാമായി ദാസേടൻ പാടി, ONV കുറിപ്പ് സാർ വരികൾ എഴുതി, ശരത് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ശ്രേയക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രേയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ. എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് അനഘ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘയ്ക്ക് വേണ്ടിയിട്ട് കണ്ണോട് കണ്ണായിടാം എന്ന മനോഹരമായിട്ടുള്ള പാട്ട്, പ്രത്യേകിച്ച് ജോബ് കുര്യനും അതുപോലെ തന്നെ മൃദുല വാര്യരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900, 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900, 9526490900.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പ്യർ ഗോൾഡ്.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
8: ഓക്സിജനിൽ എന്താ?
9: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170-ൽ പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഡൈവേഴ്സിറ്റി ആക്ട്രസ് ലെനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
12: ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്?
13: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം. തീർത്തുകളെ
12: വിലക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
11: കേൾക്കാം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
14: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM Architects, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
6: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, AC തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാരടക്കം 1000-ലധികം പേരെ കാണാതായി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ സഹായവും ഉറപ്പു നൽകി. വിശദാംശങ്ങളിലേക്ക്.
1: ഭൂചലനത്തെ തുടർന്ന് ടിബറ്റ് മേഖലയിലുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും നാമാവശേഷമായി. ഫോട്ടേകോസി നദിയിലുണ്ടായ പ്രളയത്തിൽ പാലങ്ങളും റോഡുകളുമടക്കം 10 ഡസനോളം ജലവൈദ്യുത പദ്ധതികളാണ് നശിച്ചത്. 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദുരന്തത്തിൽ കാണാതായി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെയും ബീജിംഗിലെയും ഇന്ത്യൻ എംബസികൾ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. അടിയന്തര സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഐക്യരാഷ്ട്രസഭ പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് 37.5 ടൺ അവശ്യ സാധനങ്ങൾ അയച്ച് ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേപ്പാളിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്നലെ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും ഇന്ത്യ കൈമാറിയിരുന്നു. നേപ്പാൾ ദുരന്തത്തെ തുടർന്ന് കാണാതായവരെ കണ്ടെത്താൻ പശ്ചിമബംഗാൾ സർക്കാർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ശ്രമം തുടരുകയാണ്. ഇതുവരെ പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഗന്ധക് നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ ബീഹാർ സർക്കാർ നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 9447111844 അല്ലെങ്കിൽ 9747131247 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിളിക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറങ്ങി. 9779-315-3168 അല്ലെങ്കിൽ 9779-910-7500 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അടുത്ത മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് പ്രമേയം. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പരസ്പര പ്രാധാന്യമുള്ള ആഗോള പ്രാദേശിക കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ആശയങ്ങൾ കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും യുവ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है. ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है. खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना.
0: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവ ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് മെറ്റ $18 ബില്യൺ നൽകാൻ ധാരണയായി. കൌമാരക്കാരുടെ സമൂഹമാധ്യമ ആസക്തിയെക്കുറിച്ചുള്ള വിചാരണ അവസാനിപ്പിക്കുകയും 47 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അവകാശവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം നാളെ. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ രണ്ടാമത്തേതും അവസാനത്തെയും ടെസ്റ്റിൽ 5-ാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 329 റൺസെടുത്ത് 116 റൺസിന്റെ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ട് മത്സര പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള മത്സരത്തിൽ 4-ാം സ്ഥാനത്തേക്കെത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 230.48 പോയിന്റ് താഴ്ന്ന് 77,244-ലും നിഫ്റ്റി 53 പോയിന്റ് കുറഞ്ഞ് 24,154-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1,000-ലധികം പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ ഞാനിതാ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291090474219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490090652669. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ മാർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്.

ಮಾಡಿ ಬ್ಯೂಟಿಫುಲ್ ಆಗಿ. ಆ್ಯಂಡ್ ಆಲ್ಸೋ ರಫೀಕ್ ಅಹಮ್ಮದ್ ಸರ್ ವಾರಿಗಳಿರ್ತಿ, ಗೋಪಿ ಸುಂದರ್ ಸರ್ ಮ್ಯೂಸಿಕ್ ಕಂಪೋಸ್ ചെയ്ത വളരെ ഫീൽ കൂട്ടാൻ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് എന്തായാലും ഷെറിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാനിയാണ്. ഷാനി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആസ്ട്രിയ എഫ് എം, ഹാപ്പി ഓണം, എൻ്റെ പേര് ഷാനി എന്നാണ്. എനിക്ക് ഓണം ബാങ്കർ സോങ് ഇട്ട് തരുമോ എന്ന് ചോദിച്ചാണ് ഷാനി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷാനിക്ക് വേണ്ടിയിട്ട് ഹിംന ഹിലാരി ആൻഡ് ഹിനിത ഹിലാരി ചേർന്ന് പാടി മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഓണം ബാങ്കർ എന്ന പാട്ട്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഇരുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
5: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
8: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
11: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
12: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
13: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും. ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദിന ജി മാർട്ട് ലക്കാ ലക്കാ.
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 gold coins, 100 silver coins, 100 washing machines.
4: ഗോപു നന്ദിലക് ജി മാർട്ട്, MC Road, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
10: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
11: ഓക്സിജനിലേക്ക്.
10: ഓക്സിജനിൽ എന്താ?
12: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറുമായി ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രെ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
13: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
14: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായി ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
15: ഹലോ,
14: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
15: നമസ്കാരം, എന്റെ പേര് വിഷ്ണുലാൽ, ഞാൻ കടമാട്ടന്ന് വിളിക്കുന്നു.
14: ഓക്കേ വിഷ്ണു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണൊക്കെ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പൊ
15: എന്താണ്? അല്ല, ആയി വരുന്നേ ഉള്ളൂ.
14: കേട്ടില്ല, കേട്ടില്ല.
15: അല്ല, ഇന്നത്തെ
14: വെയിറ്റിംഗ് ആണ്.
15: ആയി വരുന്നല്ലോ. വൈഫ് അവിടെ ഭയങ്കര പാചകത്തിലാ.
14: ഓക്കേ, വൈഫിനെ ഒക്കെ പോയി എന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ? ആണല്ലേ. അപ്പൊ നമ്മുടെ FM പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ഓണം അങ്ങ് അടിച്ചു പൊളിക്കാന്ന് കരുതി അല്ലേ?
15: പിന്നല്ല.
14: ഓക്കെ, അപ്പൊ തിരുവോണം ഒക്കെ സെറ്റ് ആയിരുന്നു. എവിടെ പോയി?
15: തിരുവോണം
14: എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയായിരുന്നോ?
15: കറങ്ങാനൊന്നും പോയില്ല. ഞങ്ങളുടെ അപ്പത്തെ അവിടെ വിരുന്നൊക്കെ ഇത്തിരി ലോങ് ഒക്കെ ആയിരുന്നു. അവിടെ ഇവിടെ പോയി
14: പടക്കൊക്കെ പൊട്ടി നല്ല സീനായി കാണുമല്ലോ.
15: നാളെ വൈകുന്നേരം നേരെ കണ്ണൂർക്ക്, എന്റെ വൈഫിന്റെ വീട് കണ്ണൂരാണ്.
14: ഓക്കെ, നാളത്തെ ട്രിപ്പ് കണ്ണൂരിലേക്കാണ്. അപ്പൊ
15: നാളത്തെ ട്രിപ്പ് നാളെ വൈകുന്നേരം നേരെ കണ്ണൂരിലേക്ക്. ഇവിടുന്ന് ശാസ്താംകോട്ട ട്രെയിൻ കയറുന്ന നേരെ കണ്ണൂര്.
14: ഓക്കെ, അപ്പൊ ഹാപ്പി ജേണി.
15: ഹാപ്പി ജേണി.
14: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
15: എനിക്ക് മറ്റേ എനിക്ക് ക്രോണിക് ബച്ചർ സിനിമയ്ക്കത്തെ ശിലയിൽ നിന്നും.
14: ശിലയിൽ നിന്നും എന്ന പാട്ടാണ് കേക്കണ്ടേ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
15: ഹലോ,
14: എന്റെ പേര് സുൽത്താന. പേരെന്താണ്? ശിവനന്ദ. ശിവനന്ദ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
11: 9.
14: 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഓണം വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചിരിക്കായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്താ പരിപാടി ഇന്ന്? ഇന്ന് സ്പെഷ്യൽ എന്താണ്? ഇന്ന് സ്പെഷ്യൽ എന്താണ് അവിടെ? ഹലോ,
11: ഹലോ,
14: കേൾക്കുന്നുണ്ടോ? ഹലോ,
11: ഹലോ,
14: കേൾക്കാമോ?
11: ആ, കേൾക്കാം.
14: ഓക്കെ, അവിടെ എന്താണ് ഇന്ന് പരിപാടി?
11: സദ്യ എല്ലാം കഴിക്കണം.
14: അതിന് വേണ്ടിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാരും അന്വേഷിച്ചു പറയണം കേട്ടോ. ഓക്കെ ഡാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് വിഷ്ണു ചേട്ടനാണ്. ചേട്ടൻ, ചോദിച്ചിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ് ക്രോണിക് ബാച്ചലർ എന്ന സിനിമ. ആ സിനിമയിലെ ശിലയിൽ നിന്നും എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ദീപക് ദേവ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൈതപ്രം സാർ വരികൾ എഴുതി, സുജാത ചേച്ചി പാടി. ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് വിഷ്ണു ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മീരയാണ്. മീര അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ എഫ് എം, ഞാൻ മീര. എനിക്ക് വാസ് എന്താഴിനി എന്ന പാട്ട് വെച്ച് തരുമോ? ഇത് എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മീര ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മീര ചേച്ചിക്കും അതുപോലെ തന്നെ ഈ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വാസ് എന്താഴിനി എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാനാണെങ്കിൽ, അടിയേ എന്ന സിനിമയിൽ ഭഗവതിത് സാർ വരികൾ എഴുതി, ആൻഡ് ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, ശ്രീറാം പാടി. ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291900. 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526649090. 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: ചേച്ചി, രാവിലെ തന്നെ
6: എങ്ങോട്ടാണ്
7: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
1: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ള
6: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
7: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
9: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
11: നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
10: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
11: അതിന് ഓക്സിജൻ എന്താ?
10: ഓണത്തിന് യഥാർത്ഥമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്ത ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലം, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ.
12: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
14: ഹലോ സുൽത്താന മോളെ,
13: എന്തോ?
14: ഇത് ശാന്തമ്മയാണ്.
13: ഓക്കെ ശാന്തമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം?
14: നല്ല വിശേഷമല്ലേ മോളെ, ഓണമല്ലേ?
13: ഓണമൊക്കെ ആയിട്ട് മക്കളൊക്കെ വന്നോ?
14: മക്ക എന്തോ
13: ഓണമായിട്ട് വീട്ടിലെല്ലാരും ഫാമിലി ആയിട്ട് അടിച്ചു വിളിച്ചോന്ന്?
14: ഫാമിലിയായിട്ട് ഞങ്ങള് അടിച്ചു വിളിക്കാം. മോൻ ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഞാനും അച്ഛനും മോളും മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് എന്റെ മോൻ രാവിലെ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് അടുക്കള പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തേങ്ങ തിരുമുന്നു, ചേട്ടായി ഉള്ളി പൊളിക്കുന്നു,
13: വൃത്തിയാക്കുന്നു,
14: അമ്മ മീൻകറി വെക്കുന്നു. തിരക്കിലാണ്, ഞങ്ങൾ 4 പേരും അടുക്കളയിലുണ്ട്.
13: സാധാരണ ഈ സമയത്ത് ശാന്ത ചേച്ചി ഞാൻ വിളിക്കുമ്പോ നമ്മുടെ കുട്ടിപ്പട്ടാളമായിരുന്നു അടുത്ത് കാണുന്നത്. പക്ഷെ ഇന്ന് ചെറിയൊരു മാറ്റം,
14: വീട്ടിലാണ്, മിസ് ചെയ്യുന്നു മോളെ,
13: മിസ് ചെയ്യുന്നു. പക്ഷെ അതിനെന്താ, ഫാമിലിയുടെ അടിച്ചു പൊളിക്കാലോ ഇന്നത്തെ ഒരു ദിവസം?
14: വൈകിട്ട് എല്ലാവർക്കും ഇവിടെ ആണ് ഊണ്.
13: അതെ അതെ. അപ്പൊ ഇന്ന് വൈകിട്ട് എന്താ പരിപാടി?
14: വൈകിട്ട് എന്നും പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടിയാക്കിയ ഊണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് വെറൈറ്റി പിടിക്കാന്ന് വെച്ചു.
13: ആണല്ലേ.
14: വൈകിട്ട് വട്ടിരി, അപ്പം, ബീഫ് കറി, മീൻ വറുത്തത്, ചിക്കൻ കറി, ഇതൊക്കെ ഞങ്ങള് പ്ലാൻ ചെയ്ത്.
13: ആണല്ലേ, പ്ലാനിങ് മാത്രമേ ഉള്ളൂ, അതോ എല്ലാം സെറ്റ് ആക്കാനാണോ ഉദ്ദേശം?
14: മീൻ കറി ഉണ്ട്, ഞാൻ എന്റെ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നു.
13: ആണോ, എങ്കിൽ കൊടുത്തോ. ഹലോ,
15: എനിക്ക് പരാതി പറയാനുണ്ട് കേട്ടോ.
13: എന്താണ്
15: പരാതി?
13: എന്ത് പറ്റി പരാതിയായിട്ട്?
15: ഞാന് ചെവിട്ടൂരിലാളിയാണ്. ഞാൻ 1 മണിക്കാ ചോറ് ഉണ്ണാൻ വരുന്നേ.
13: ആ,
15: അപ്പൊ ഇവിടെ അംഗൻവാടി ആയിട്ട് ഞാൻ ചോറുണ്ണിക്കും.
13: ആ,
15: അത് സ്ഥിരമുള്ള പരിപാടിയാണ്. ഇപ്പം 2 മാസം കൊടുക്കാൻ അവരെ കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോ അവരായിരുന്നാ പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു പരാതി, നിങ്ങൾ എഫ് എം ഞാൻ കേസ് കൊടുക്കുക, എനിക്ക് വിളിച്ചാൽ എന്റെ പെണ്ണും പിള്ളേർ കിട്ടുന്നില്ല. നിങ്ങളുമായിട്ടാണ് ഇവള് ഏറ്റവും കൂടുതൽ വിളിയും പറഞ്ഞു.
16: അപ്പൊ അങ്ങനെ ഒരു പരാതി ഉണ്ട് ചേട്ടന്. തീർച്ചയായിട്ടും അറിയിക്കാം. പക്ഷെ അങ്ങനെ ഒരു പരാതിയിൽ ഇപ്പൊ ഞങ്ങൾ ചേച്ചിന്റെ കോൾ എടുക്കാതിരുന്ന ചേച്ചി ഞങ്ങൾക്ക് മിസ് ചെയ്യത്തില്ലേ?
17: തമാശക്ക് പറഞ്ഞു.
16: അറിയാം അറിയാം. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
17: പിന്നെ പതാരംകാരൻ പയ്യൻ ഉണ്ടോ അവിടെ?
16: പതാരംകാരൻ പയ്യൻ നാട്ടിൽ പോയി ഓണം ആഘോഷിച്ചോണ്ടിരിക്കാണ്.
17: അതെ.
16: അപ്പൊ ഇന്നേത്
17: നമ്മുടെ ഗ്രൂപ്പിലുള്ള ലൈനിലുള്ള എല്ലാ നമ്മുടെ അവിടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം പറഞ്ഞേക്കണേ.
16: ഉറപ്പായിട്ടും പറയാം. അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
17: ഓണപ്പാട്ടിന് താളം തുള്ളും തുമ്പപ്പൂന്നുള്ള പാട്ട് കേൾപ്പിച്ചറിഞ്ഞേ മോളെ.
16: ഉറപ്പായിട്ടും വെച്ച് തരാം. ആൻഡ് ഓൾസോ ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവരുടെ എന്റെ ഒരു ഓണാശംസകൾ പറഞ്ഞു കേട്ടോ.
17: ഓക്കെ മോളെ.
16: ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്.
17: താങ്ക് യു.
16: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. കൊട്ടേഷൻ എന്ന സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ബ്രജേഷ് രാമചന്ദ്രൻ സർ വരികൾ എഴുതി, സബീഷ് ജോർജ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കല്യാണിയാണ്. കല്യാണി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ നെയിം കല്യാണി, കല്യാണി മ്യൂസിക് ഇടാമോ, ഡെഡിക്കേറ്റഡ് ടു അമ്പാടി, എന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞാണ് കല്യാണിക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ടും തമ്മിൽ നല്ലൊരു സിങ്ക് ഉണ്ടല്ലേ. കല്യാണി പേരും കല്യാണി, അപ്പൊ കല്യാണി ചോദിച്ചിരിക്കുന്ന പാട്ടും കല്യാണി എന്ന പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്പാടിക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും കല്യാണി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ 54 മ്യൂസിക് കമ്പോസ് ചെയ്തു, ശ്രേയാ ഘോഷാലൊക്കെ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690900. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: ആശ്രയ FM 90 കേൾക്കുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.

0: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്കാ റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഓക്സിജനിൽ 5-ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5-ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഗ്യാസ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 52 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോർജ് ആണ്. ജോർജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ജോർജ്. എനിക്ക് സംജവാൻ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് ജോർജ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജോർജിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഹംഡി ശർമ കി ദുലാനിയ എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് സംജവാൻ എന്ന പാട്ട്. അർജിത് സിംഗ് ആൻഡ് ശ്രേയാ ഘോഷാൽ ചേർന്ന് പാടി, കുമാർ ആൻഡ് അഹമ്മദ് അനീസർ ചേർന്ന് ലിറിക്സ് എഴുതി, ആൻഡ് ഷരീഫ് ദോഷി ആൻഡ് ജവാദ് അഹമ്മദ് ചേർന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് സംജവാൻ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ജോർജിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഓഫ് കോഴ്സ് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകുന്ന ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ട് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിൻ്റെ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്ന ആ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ എന്തായാലും ഇതോടുകൂടി എനിക്ക് ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ടാറ്റാ ബൈ ബൈ പറയേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: ഒപ്പം.
1: ഹായ്, ഹലോ, നമസ്കാരം. സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ പങ്കുവെക്കലിന്റെ പൊന്നോണക്കാലമാണല്ലേ ഇത്. തിരുവോണം കഴിഞ്ഞാലും മലയാളിയുടെ മനസ്സിൽ നിന്നും ഓണത്തിന്റെ ആവേശം വിട്ടുമാറുന്നില്ല. ഇന്ന് അവിട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ അവിട്ടദിന ആശംസകൾ നേരുകയാണ് കേട്ടോ. ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? മുറ്റത്തെ പൂക്കളവും വിഭവസമൃദ്ധമായ സദ്യയും പുത്തൻ കോടിയും ഒക്കെയാണല്ലേ. എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓണത്തിന്റെ യഥാർത്ഥ അർത്ഥം സ്നേഹം പങ്കുവെക്കലാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആസ്ട്രിയ FM 90 ഹോൾ ടീം ഇന്ന് എത്തി നിൽക്കുന്നത് മറ്റെങ്ങുമല്ല നമ്മുടെ സ്വന്തം കലയപുരം ആസ്ട്രിയ സംഗീതത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ കലയപുരം ആസ്ട്രിയ സംഗീതത്തിലെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു, ഓണപരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. സുഖി പോ, ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ് കോണ്ടിനെന്റൽ പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ് ട്രിവാൻഡ്രം റോഡ് കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക് കുണ്ടറ. നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
3: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
2: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
3: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
2: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
5: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യെസ്, അങ്ങനെ ഓണവിശേഷങ്ങളുമായിട്ട് ദ ആസ്ട്രിയ FM 90 എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കലയപുരം ആസ്ട്രിയ സംഗീതത്തിലാണ്. ഇവിടെ ഓണം എങ്ങനെ ആഘോഷിച്ചു എന്ന് അറിയാനായിട്ട് ദാ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം, പേരെന്താ?
1: നമസ്കാരം, എന്റെ പേര് ദീപു.
0: ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു 2026 ഓണാഘോഷമൊക്കെ?
1: ഇവിടുത്തെ ഓണം അടിപൊളിയായിരുന്നു, എല്ലാ വർഷത്തെ പോലെ അടിപൊളി ഓണം ആയിരുന്നു. ഇവിടുത്തെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണാഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. അടിപൊളി സദ്യ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫിന്റെയും ശിശുവിന്റെ കുട്ടികളുടെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും അടിപൊളി ഓണമായിരുന്നു.
0: മെയിൻ ആയിട്ടും ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഒരുപാട് പരിപാടീസ് വെക്കാറുള്ളത്. സോ MSW കുട്ടികളുടെ ഒക്കെ എന്തൊക്കെ പരിപാടീസ് ഉണ്ടായിരുന്നു ഇവിടെ?
1: MSW കുട്ടികളുടെ അവരുടെ കസേരകളി, പിന്നെ അവരുടെ ഡാൻസ്, അതുപോലെ തന്നെ വടംവലി, അങ്ങനെ കുറെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മള് അധികം നേരം ഇരിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അവിടെ സ്റ്റേജിന്റെ അവിടെ പോയി കാണാറില്ല. നമുക്കിവിടെ ഇത് സ്പീക്കർ വെച്ചിട്ടുണ്ട്, അതുവഴി ഉള്ള പരിപാടികളുടെ വോയിസ് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അടിപൊളി ഓണമായിരുന്നു.
0: സദ്യയൊക്കെ വയറ് നിറച്ച് കഴിച്ചോ?
1: തീർച്ചയായിട്ടും, എല്ലാ വർഷത്തെ പോലെ അടിപൊളി സദ്യയാണ്. രണ്ടു കൂട്ടം പായസം കൂട്ടി നമുക്ക് അടിപൊളി സദ്യയായിരുന്നു. സൂപ്പറായിരുന്നു, എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും അടിപൊളിയാണ്.
0: ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഓണ സദ്യ എന്ന് പറയുന്നത് അല്ലേ? ദീപുചേട്ടന് ഈ തവണത്തെ ഓണം ഭക്ഷണം കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതായിരുന്നു?
1: എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടം പച്ചടിയാണ്. ആ പായസം ഒന്നും നമ്മള് ഷുഗറുള്ള കഴിക്കാറില്ല. ഇവിടെ 2-3 കൂട്ടം പച്ചടികൾ കാണും എല്ലാ വർഷവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബീട്രൂട്ട് പച്ചടി, അത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്.
0: ഇപ്പോ ദീപു ചേട്ടന് ഓണം എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മ എന്തായിരിക്കും?
1: അത് കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ്. അച്ഛനും അമ്മയും സഹോദരി എല്ലാങ്കടെ, പിന്നെ നമ്മുടെ ബന്ധുക്കളും അച്ഛന്റെ പെങ്ങളും അച്ഛന്റെ അനിയന്മാരും അമ്മയുടെ അനിയത്തിമാരും എല്ലാങ്കടെ അവരുടെ കുട്ടികളും ഒക്കെ വന്നിട്ടുള്ള ഒരു ഓണമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. കുട്ടിക്കാലത്തെ ഓണം നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഓരോ ഓണം.
0: ഇപ്പൊ പണ്ടത്തെ കാലത്തെ ഓണം എന്നൊക്കെ പറയുമ്പോ ഫാമിലീസ് എല്ലാവരും ഒത്തുചേരും, നമ്മൾ ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ജോലി തിരക്കിലാണ്. ഇപ്പോ നമ്മൾ പണ്ടൊക്കെ ഫാമിലീസ് ഒക്കെ ഒത്തുകൂടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും, സദ്യക്ക് എല്ലാ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാവരും ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്തെ ഒരു ഓണം നോക്കുകയാണെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ദീപുഷേണിന് തോന്നിയിട്ടില്ലേ?
1: തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ഇത് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലാണ് നമ്മളിപ്പം റിയലായിട്ട് ഒരു ഓണം ആഘോഷിക്കുന്നത്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പം വിളിക്കാറുണ്ട്. അവരൊക്കെ കുറേ ആൾക്കാർ അധികവും വെളിയിലാണ്, ദുബായിലും ഖത്തറിലുമൊക്കെയാണ്. അവരൊക്കെ വിളിക്കുമ്പോൾ പറയാറുള്ളത് മൊത്തം ഈ സദ്യകൾ മൊത്തം ഓണം ഓൺലൈൻ വഴി വാങ്ങി ഞങ്ങൾ സദ്യ കഴിച്ചു എന്നാണ് പറയാറ്. കാരണം പൊതുവെ എല്ലായിടത്തും ഇപ്പം ഓൺലൈന് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സത്യത്തിലൊരു പഴയ കാലത്തെ ഒരു ഓണത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഫീലിങ് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഇത് ഓൺലൈനൊന്നും അല്ലാതെ പഴയ കാലത്തെ പോലെ നമ്മുടെ വീട്ടിൽ ഒരു അമ്മയൊന്നും അടുത്തിരുന്ന ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും അപ്പനും അമ്മയെ പോലെ നമ്മളെ നോക്കുന്ന ദോസാറും മീയമ്മയും, പിന്നെ ഇവിടെയുള്ള നമ്മുടെ ആൾക്കാര് കൂട്ടുകാരും എല്ലാ കണ്ടും ഒരു കുടുംബം പോലെയാണ്. നമുക്കതുപോലെ വേറെ പുതിയതായിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ആ പഴയ കാലത്തെ ഒരു നൊസ്റ്റാളജിയ നമുക്ക് ഇപ്പോഴും ഇവിടെ കിട്ടുന്നു. പുറത്തായിരുന്നപ്പോൾ അത് ആ രീതിക്ക്, പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പുതുമ ഇല്ല. കാരണം നമ്മുടെ വെളിയിൽ ആണെങ്കിൽ എല്ലാവരും ശരിയാണ്, വീട്ടിൽ പലർക്കും കൈകാര്യം തിരക്കും എല്ലാം കാരണം സദ്യ പോലും വെക്കാത്ത കുടുംബങ്ങൾ കാണും. എല്ലാവരും ഇപ്പം ഓൺലൈൻ, ഇപ്പം നാമിക പറഞ്ഞ പോലെ എല്ലാവരും ഓൺലൈൻ്റെ ഒരു വഴിക്കാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ച് ഓണസദ്യ ഉണ്ട്.
0: മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ആസ്ട്രിയ സംഗീതത്തിൽ ഓണം അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാവർക്കും നല്ല അടിപൊളി ഒരു വർഷമായിക്കട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിങ്ങം ഒന്ന് വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഈ വർഷം ഒരു അടിപൊളി വർഷമാകട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു സോ മച്ച് ദീപു ചേട്ടാ. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
4: ഓക്സിജനിലേക്ക്.
3: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിക്രമമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും YS Hardwares and YS Metalsന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
2: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 20 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
1: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഓക്കെ, നമ്മളിപ്പോ ആശ്രയയുടെ ഓണം എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടുത്തെ ആളുകളിൽ നിന്നൊക്കെ കേട്ടിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് അടുത്തതായിട്ട് ഒരു കൊച്ചുമിടിക്ക് എൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ട്. ഇവിടുത്തെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാ മോളെ?
6: ചാന്ദിനി.
5: ചാന്ദിനി, ചാന്ദിനിയുടെ വീട് എവിടാ?
6: ബീഹാർ.
5: ബീഹാറുകാരിയാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എത്ര നാളായി?
6: 4 വർഷമായി.
5: 4 വർഷമായി. മലയാളമൊക്കെ ഇവിടെ വന്നിട്ടാണോ പഠിച്ചത്? എങ്ങനെയുണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഓണം സെലിബ്രേഷൻ?
6: അടിപൊളിയാ.
5: അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് ഓണം സെലിബ്രേഷനിൽ ചാന്ദിനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ?
6: കുറേ ഗെയിംസ് ഉണ്ട്, പിന്നെ സദ്യ കഴിക്കാൻ.
5: സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിയാണോ? ഓക്കെ, സദ്യയിൽ ഏത് കറി ഏറ്റവും കൂടുതൽ ഇഷ്ടം?
6: അവിയൽ തോരൻ.
5: അവിയൽ തോരനുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലേ? പായസം ഇഷ്ടമല്ല?
6: അങ്ങനെ ഞാൻ കഴിക്കാറില്ല. പായസം
5: മധുരമായതുകൊണ്ടാണോ?
6: അല്ല, ഞാൻ കഴിക്കത്തില്ല.
5: പൊതുവെ പായസം അങ്ങനെ കഴിക്കാറില്ലേ. അപ്പൊ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
6: കൊള്ളായിരുന്നു,
5: അടിപൊളിയായിരുന്നു. അപ്പൊ എന്നാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു മലയാളി കുട്ടി തന്നെ ആയിരിക്കും എന്നാണ്. ബീഹാറാണ് ചാന്ദിനി എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് ഞെട്ടി, കാരണം കറക്റ്റ് മലയാളി കുട്ടികൾ സംസാരിക്കുന്ന പോലെ തന്നെ. അപ്പൊ എന്തായാലും സുന്ദരി കുട്ടി അടിപൊളിയായിരിക്കുകയാണ്. അപ്പൊ ഹാപ്പി ഓണം.
6: താങ്ക് യു. ഹാപ്പി ഓണം.

0: യും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
2: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
1: അതിന് ഓക്സിജൻ അല്ലല്ലോ.
2: ഓണത്തിലെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ അഞ്ച് ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: യെസ്, അങ്ങനെ ഓണവിശേഷങ്ങളുമായിട്ട് ഇത് ആശ്രയ FM 90 എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആശ്രയ സംഗീതത്തിലാണ്. അപ്പൊ ഓണവിശേഷങ്ങളൊക്കെ പറയാനായിട്ട് തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടാ, പേരെന്താണ്?
5: അനീഷ്.
4: അനീഷ് ചേട്ടാ, ഇവിടെ എന്താ ചെയ്യുന്നേ?
5: എത്ര
4: നാളെയോട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്?
5: ഇവിടെ ഞാൻ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാ. ഇപ്പം ഒരു മാസം ആവുന്നു.
4: എങ്ങനെയുണ്ടായിരുന്നു ഈ 2026 ഓണാഘോഷമൊക്കെ നമ്മുടെ ആശ്രയ സംഗീതത്തിലെ?
5: ഇവിടുത്തെ ഓണാഘോഷങ്ങളെല്ലാം വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഇവിടുത്തെ അന്തേവാസികൾ, ഇവിടുത്തെ അച്ഛനും ഇവിടുത്തെ അമ്മമാരും എല്ലാവരുടെ നല്ല പരിപാടികളായിരുന്നു. അവർക്ക് വേണ്ടി അവർക്ക് എന്ത് സന്തോഷിപ്പിക്കാൻ പറ്റും അത് നമ്മൾ ചെയ്ത് നല്ല അവരെ ആഘോഷത്തിന്റെ അങ്ങേറ്റം കൊണ്ടുവരുത്തി. അവർക്കൊരു വിഷമമില്ലാത്ത രീതിയിൽ വീട്ടിൽ പോകാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്, പോകാത്തവരും ഉണ്ട്. അവർക്കൊക്കെ ഒരു സന്തോഷം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ആഘോഷം.
4: ഇപ്പൊ ഇവിടെ വരുന്ന അന്തേവാസികൾ പല പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അവരുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടാണ് ഇതുപോലുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ മെയിൻ ആയിട്ടും എന്തൊക്കെ ഗെയിംസും പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ MSW കുട്ടികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നെ?
5: ഇവിടെ വടംവലി, പിന്നെ ബിസ്ക്കറ്റ് കടി, അങ്ങനെയുള്ള പരിപാടികൾ, പിന്നെ പാട്ട്, ഡാൻസ്, MSW പിള്ളേരുടെ ഡാൻസ്, പിന്നെ ഇവിടുത്തെ ശിശുമല്ല കുട്ടികളുടെ ഡാൻസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നും പിന്നെ മൊത്തം ആഘോഷം, മൊത്തം പൊടി പിടിച്ചു, അതാണ് ഉള്ളൂ.
4: ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വലിയൊരു സെലിബ്രേഷൻ ആണ്. ഓണത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഓണസദ്യ എന്ന് പറയുന്നത്. ഓണസദ്യ പ്രിയനാണോ ചേട്ടൻ?
5: അതെ.
4: അപ്പൊ ഇഷ്ടപ്പെട്ട വിഭവം ഏതായിരുന്നു ഓണത്തിന് കഴിച്ചതില്?
5: ഇഷ്ടപ്പെട്ട വിഭവം എന്ന് വെച്ചാൽ എനിക്ക് പായസം ആണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാൻ കുറച്ചേ കഴിക്കൂ, അതായത് പിന്നെ നടക്കത്തില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാവർക്കും പിന്നെ അവിയലും എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാരും സന്തോഷമായിട്ട് ഓണസദ്യ ഉണ്ട്, അതിനകത്ത് എന്റെ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുന്നു.
4: പായസപ്രിയനാണോ?
5: അതെ, ചെറിയ രീതിയിൽ.
4: ചെറിയ രീതിയിൽ. ഓക്കേ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
5: വീട്ടില് എന്റെ വൈഫ് അനില, മോള് ശ്രീകുട്ടി, പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു.
4: വീട്ടിൽ എന്തൊക്കെയായിരുന്നു ഓണാഘോഷ പരിപാടികൾ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാവരും ഫാമിലി ആയിട്ട് പുറത്തു പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയായിരുന്നോ ഓണവുമായിട്ട് ബന്ധപ്പെട്ട്?
5: ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കറങ്ങാൻ പോയിട്ടുണ്ട്. വൈഫിന്റെ സ്ഥലം പത്തനാപുരം, അവിടെ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, അവിടെ ഒക്കെ പോയി ഒക്കെ കാട്ടിനകത്ത് ഒന്ന് ഒരു റൈഡ് അത് ചെയ്തു. പിന്നെ വീട്ടിലെ ഓണം മോളും രണ്ടുപേരും മാത്രം, പിന്നെ അവരെല്ലാം ആഘോഷിച്ചു, ഞാനും പോയി ആഘോഷിക്കുന്നു.
4: അനീഷ് ചേട്ടൻ, ഇപ്പൊ ഓണം എന്ന് പറയുമ്പോ കുട്ടിക്കാലത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള ഓർമ്മകൾ കാണും, അങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓണം ഓർമ്മ എന്തായിരിക്കും?
5: ഹൃദയത്തോട് ചേർന്ന് ഓണ ഓർമ്മ എന്നും എല്ലാ പ്രാവശ്യം ഓണത്തിന് ഞാനും ചേട്ടനോട് അടിയാണ്. കാരണം
4: അടി കൊണ്ടുള്ള ഓണമാണോ?
5: അടി കൊണ്ടുള്ള ഓണം, അടി തുടങ്ങിയിട്ട് പിന്നെ അടി കൊള്ളും, അതാണ് ഓണം. നമ്മള് സിനിമ കാണാൻ പോകും, പിന്നെ ഊഞ്ഞാലാട്ടവും, വയലിക്കളി, പിന്നെ കരടികളി. ഞങ്ങളുടെ സ്ഥലം അരുന്നലൂരാണ്, അവിടെ കരടികളിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഓണം. ഇപ്പൊ ഓണത്തിന് നമ്മൾ പരിപാടി എല്ലാം നടത്തിയിരുന്നു. ഇപ്പം പരിഗണക്ക് ആൾക്കാരില്ല, നല്ല സ്റ്റേജ് കെട്ടി നമ്മൾ പരിപാടി നടത്തി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഓണം.
4: ഈ കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ കാണുമല്ലോ, ഫാമിലിയിലൊക്കെ കസിൻസ് വരും, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പൂ പറിക്കാൻ പോകും, കളിക്കാൻ പോകും, സിനിമ കാണും, അങ്ങനെ വലിയൊരു ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു സെലിബ്രേഷൻസ് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുഡ് വാങ്ങുന്നതാണെങ്കിലും ഓൺലൈനിലൂടെ സദ്യ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. സോ ചേട്ടൻ എന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച്? പണ്ടത്തെ ഓണം ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ?
5: തീർച്ചയായിട്ടും പണ്ടത്തെ ഓണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കുകയും പോവുകയും വരികയൊക്കെ, ഇന്ന് അങ്ങനെയുള്ള ഒരു ഓണം ഇല്ല. ഇപ്പോൾ ഓണമെല്ലാം റെഡിമെയ്ഡ് ഓണം പോലെ തന്നെ, പൂക്കളം പോലും റെഡിമെയ്ഡാണ്. ഇപ്പോൾ തുമ്പപ്പൊന്നും നമ്മുടെ തൊടി പോലും കാണാൻ പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് ആയതുകൊണ്ട് ആൾക്കാർ അതിനെ പറയും പാഞ്ഞുകൊണ്ടിരിക്കുക, നാടോടുമ്പോൾ നടുവ് ഓടുന്ന ഉണക്ക്. എന്നാലും നമ്മുടെ ഓണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പഴയ ഓണം. അതാണ് നല്ല ഓണം. ഇപ്പോൾ ഓണം TV മാത്രമേ ഉള്ളൂ, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. TV വരുമ്പോൾ മാത്രമുള്ള ഓണം, പടം കണ്ടവിടെ ഇരിക്കുക, ഇതാണ് ഓണം. ഇപ്പോഴത്തെ ഓണം ആർക്കും വലിയ താല്പര്യമില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ഓണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
4: മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആശ്രയ സംഗീതത്തിലെ ഓണം അതിഗംഭീരമായിരുന്നു, കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അല്ലേ?
5: അതെ.
4: എന്തായാലും ചേട്ടനും ചേട്ടന്റെ ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് കേട്ടോ.
5: ഓക്കെ, താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ വർഗം ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഓക്കെ, അപ്പോൾ നമ്മളിത് ആശ്രയ ശിശുഭവനിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അടുത്തൊരു കൊച്ചുപിടിക്ക് എൻ്റെ അടുത്തുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെങ്ങനെ മോളെ?
1: രമ്യ.
0: എവിടെയാ വീട്?
1: വിളക്കുടിയിൽ.
0: വിളക്കുടിയിലാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്?
1: അമ്മയും അനിയനും അനിയത്തിയും അച്ഛനും.
0: ഓക്കെ, ഇവിടെ വന്നിട്ട് എത്ര നാളായി?
1: 4 വർഷം.
0: 4 വർഷമാണ് അല്ലേ. ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: ഓക്കെ, അടിപൊളിയായിരുന്നു. ഇവിടെ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. ഏത് ഗെയിംസാ മോക്ക് ഇഷ്ടം? കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് അടിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഓണമൊക്കെയാണ്? ഓണപ്പാട്ടൊക്കെ അറിയോ?
1: ഇല്ല.
0: ഓണ സെലിബ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്താ?
1: അത്തപ്പൂ.
0: അത്തപ്പൂ? അത്തപ്പൂക്കൾ ഇടാൻ ഇഷ്ടമാണോ?
1: ആണ്.
0: ഓക്കെ, സദ്യയൊക്കെ ഇഷ്ടമാണോ?
1: ആണ്.
0: സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറി എന്നതാ?
1: മോരും അവിയലും.
0: ഓക്കെ, എന്തുകൊണ്ടാ മോരും അവിയലും ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്നെ പ്രത്യേകിച്ച് ചോദിച്ചാൽ ഒന്നുമില്ല, ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് അത് ഇഷ്ടമാണല്ലേ.
1: ആണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഓണ സെലിബ്രേഷൻ ഒക്കെ തകൃതിയായിട്ട് അങ്ങ് നടക്കട്ടെ. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
2: ഓക്സിജനിൽ എന്താ?
3: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
9: എന്ത് പറ്റി?
8: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
10: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: അങ്ങനെ നമ്മളിതായി ഇപ്പോൾ ആശ്രയ സംഗീതത്തിൽ ഒരുപാട് ആളുകളോട് ഓണവിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു അമ്മയിപ്പോൾ നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മ പേരെന്താണ്?
1: ശാന്തമ്മ.
0: ശാന്തമ്മ ചേച്ചി, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണം ഗംഭീരമായിരുന്നു.
0: ഗംഭീരമായിരുന്നു. സദ്യ ഒക്കെ കഴിച്ചോ?
1: സദ്യ കഴിച്ചു.
0: എത്ര കൂട്ട വിഭവം ഉണ്ടായിരുന്നു സദ്യയിൽ?
1: സദ്യയില് 6-7 കൂട്ടം മുള്ളാനും 3 ഒഴിക്കാനും പ്രഥമനും പപ്പടവും.
0: അമ്മയ്ക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള എന്തുവാ?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ പരിപ്പും പപ്പടവും കൂടി ഉണ്ടെന്നാ.
0: പരിപ്പും പപ്പടമാണ് ഇഷ്ടം. നമ്മൾ മലയാളികൾക്കല്ലേലും അങ്ങനെ ചില ആഹാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിപ്പോ എത്രയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് വന്നാലും നമുക്ക് അത് തന്നെയായിരിക്കും ഇഷ്ടം. ഓക്കെ, ഇവിടുത്തെ ഓണപരിപാടി എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ?
1: ഇവിടുത്തെ ഓണപരിപാടി പാട്ടും ഡാൻസും പിന്നെ പ്രസംഗവും എല്ലാം ഉണ്ടായിരുന്നു.
0: എല്ലാം ഉണ്ടായിരുന്നു.
1: അടിപൊളിയായിരുന്നു.
0: അടിപൊളിയായിരുന്നു. അമ്മ അതിനകത്ത് ഗെയിമിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? ഗെയിമൊക്കെ
1: കളിക്കാനുണ്ടായിരുന്നു? കാല് വയ്യ.
0: കാല് വയ്യ. പക്ഷെ പിള്ളേർക്ക് കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ?
1: രസമുണ്ട്, രസമുണ്ട്, രസമുണ്ട്.
0: അപ്പൊ രസം ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഈ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ ജോസാറിനോടൊക്കെ എന്താ പറയാനുള്ളത്?
1: നന്ദി പറയണം. അദ്ദേഹത്തിന് ദൈവത്തെ പോലെ വിചാരിക്കണം.
0: എല്ലാവരുടെ
1: കുടുംബത്തെ തന്നെ എല്ലാം അങ്ങനെ ദൈവത്തെ പോലെ കാണണം.
0: നല്ല എൻജോയ് ചെയ്ത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരോടും നമ്മുടെ ലിസണേഴ്സിനോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്?
1: പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള ഓണം എല്ലാ വർഷവും ഇതിനെക്കാട്ടി നല്ലതായിട്ട് കൊള്ളണമെന്നും ഈ വർഷത്തെ പരിപാടിയൊക്കെ ഭംഗിയാക്കണമെന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും.
0: അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയാം.
1: ഹാപ്പി ഓണം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
2: മാറാനായിട്ട്.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ആശ്രയ സംഗീതത്തിലാണ് ഇപ്പൊ എത്തുന്നത്. ഇവിടെ ഓണത്തിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൊട്ടടുത്ത് ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സ്വന്തം ആശ്രയ സംഗീതത്തിന്റെ ചീഫ് സോഷ്യൽ വർക്കറാണ് ശാന്ത ചേട്ടനാണ്. ചേട്ടാ, സുഖമല്ലേ? ഹാപ്പിയല്ലേ?
5: ഹാപ്പിയാണ്.
4: അപ്പം ഓണം എങ്ങനെയായിരുന്നു?
5: സൂപ്പറായിരുന്നു. കാരണം എല്ലാവരും തിരസ്കരിക്കപ്പെട്ട വലിയൊരു കുടുംബത്തിന്റെ കുടുംബമാണ് ആശ്രയ. അപ്പോൾ അവരിൽ പലർക്കും എന്താണ് ഓണം എന്ന് പോലും അറിയത്തില്ല. കാരണം 18 സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഇവിടെയുള്ളത്, മലയാളികൾ മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം എന്ന് നമുക്ക് പറയാം ആശ്രയെ. അപ്പോൾ ആശ്രയയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കള്ളവും ചതിയും ഇല്ലാത്തൊരു ഓണം നമ്മൾ ആഘോഷിച്ചു. ഉത്രാടത്തിനായിരുന്നു ഇവിടുത്തെ ഓണാഘോഷം. കാരണം പല സ്റ്റാഫുകളും പല ദേശങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് ഓണത്തിനും തിരുവോണത്തിനും പങ്കെടുക്കേണ്ടതുണ്ട്. ഉത്രാടത്തിന് തന്നെ ഇവിടുത്തെ ഓണാഘോഷം ഉണ്ടായിരുന്നു. കിങ്കേമമായ സദ്യ ആയിരുന്നു, രണ്ടുതരം പായസം ഉൾപ്പെടെ വലിയൊരു സദ്യ. എല്ലാവരും തൂശനിലയിൽ ചോറ് വിളമ്പ്, എല്ലാവർക്കും നമ്മുടെ ആശ്രയിലെ മക്കളോടൊപ്പം, 1000 വരുന്ന മക്കളോടൊപ്പം ഇരുന്ന് ജോസാറും അത് മിനിയാമ്മയും സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയാണ് ഉത്രാടത്തിന് എത്തിയിരിക്കുന്നത്. എത്തി എല്ലാവരും ഭക്ഷണം കഴിച്ച് കലാപരിപാടികളുണ്ടായിരുന്നു. ആശ്രയിലെ മക്കളുടെ കലാപരിപാടികളുണ്ടായിരുന്നു, ആശ്രയിലെ സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. തിരുവോണത്തിനും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ തിരുവോണ സദ്യയും ഒരുക്കി. കാരണം നമുക്ക് ഒത്തിരി ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം അതിനൊരിക്കലും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എന്ത് തന്നെയാണെങ്കിൽ പോലും, എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഭക്ഷണത്തിനും ഇതുവരെ ഒരു കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഓണത്തിന് പോലും ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ സദ്യ ഒരുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ അവരുടെ കലാപരിപാടികൾ, പലർക്കും എന്താണെന്ന് ആ കലാപരിപാടികൾ അറിയത്തില്ല. ചിലപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ കൊച്ചുനാളിൽ അവർ കളിച്ചതായിരിക്കാം, പക്ഷെ അതെല്ലാം വീണ്ടും ഒരു റിവൈൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം എന്തായാലും നമ്മൾ ഓണം അടിച്ചു പൊളിച്ചു.
5: യാ, ഡെഫിനറ്റ്ലി.
4: ഓക്കെ, അപ്പോൾ നാളത്തെ നടപടി എന്തൊക്കെയാണ് ചതയത്തിന്?
5: ചതയത്തിന് ആക്ച്വലി ചതയദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു ജയന്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറയുന്ന അവലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ ഒന്ന് ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്ന ചെറിയൊരു പ്രോഗ്രാം, അത് പ്രയർ ടൈമിൽ 12 നമ്മുടെ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ചെറിയൊരു സ്പീച്ചുണ്ട്. പിന്നെ അല്ലാതെ ആ അതോടൊപ്പം അനുബന്ധിച്ചിട്ടുള്ള ഓണത്തിൻ്റെ പരിപാടികളും നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം 10 നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമൊക്കെയാണ് നമ്മൾ ഇതുവരെ കൊണ്ടിരുന്നത്. ഈ വർഷം മാത്രമാണ് നമ്മൾക്ക് നാടകങ്ങളൊന്നും ഇല്ല. അല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നാടകങ്ങൾ ഉൾപ്പെടെ ആയിരുന്നു നമ്മുടെ പരിപാടികളെല്ലാം. എല്ലാ ദിവസവും നാടകങ്ങളുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗാനമേളകളുണ്ടായിരുന്നു, അങ്ങനെ കുറേ കലാ നാടൻപാട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മുടെ ആശ്രയ മക്കളാണ് അതിനെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട്, ആശ്രയ ശിശുവിൻ്റെ കുഞ്ഞുങ്ങളും ആശ്രയിലെ മക്കളും സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പിന്നെ ആശ്രയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അവരെല്ലാവരും പല ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉത്രാടത്തിനും വന്നു, തിരുവോണത്തിനും വന്നു, അവിട്ടത്തിനും കുറേ പേരെത്തി, കുറേ പേര് ഫാമിലി മെമ്പേഴ്സ്, ചതയത്തിനും കുറേ പേരെത്തും. അങ്ങനെ ഒത്തിരി പേര് നമ്മൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അവരെല്ലാവരും എത്തുന്നുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി. ഒരുമയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാള് ഇവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: അപ്പൊ ശാന്ത ചേട്ടാ, ചേട്ടന്റെ ഒരു ഓർമ്മയിലെ ഓണം ഒക്കെ ഇത് പറഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഓർമ്മയിലെ ഓണം എപ്പോഴും കാണുമല്ലോ, ആ ഒരു മെമ്മറി, ഏറ്റവും വലിയ മെമ്മറി എന്തായിരിക്കും?
1: കുഞ്ഞുനാളിൽ ആക്ച്വലി ഞങ്ങള് നമ്മുടെ നാട്ടില്, എന്റെ നാട് പാലക്കാടാണ്.
0: സോ ഞങ്ങൾ പാലക്കാടുകാരനാണ്.
1: പാലക്കാട്ടുകാരൻ.
0: നമ്മുടെ പാലക്കാട്.
1: അതെ, ഞങ്ങളുടെ പാലക്കാട്. എന്താണെന്ന്, സുഖമല്ലേ നിങ്ങൾക്ക്?
0: നിങ്ങൾക്ക് പക്ഷേ സ്ലാങ് ഒരുപാട് ഇല്ലല്ലോ. അപ്പം
1: മാറിപ്പോയതാ?
0: മാറിപ്പോയതാ.
1: ഇവിടെ ഞാൻ വന്നിട്ടിപ്പോ നല്ല 15 വർഷം വന്ന
0: 15 വർഷം
1: ഇസ്രയേലിൽ എത്തിയിട്ട്. സോ അതുകൊണ്ടാണ് സൗണ്ട് മാറിയത്. അല്ലെങ്കിൽ എന്താണ് സുഖമാണോ നിങ്ങൾക്ക്?
0: അടിപൊളി. ശരി.
1: അപ്പോ എന്താണ്, ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ഓർമ്മയില്ല, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഓരോ ഓണക്കളികള്, ഊഞ്ഞാലാട്ടമാണെങ്കിലും ശരി, തിരുവാതിര കളിയാണെങ്കിലും ശരി, അതിനോടൊപ്പം തന്നെ നാടകങ്ങളാണെങ്കിലും ശരി, ഞങ്ങളെ കുട്ടിത്തരങ്ങളിൽ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ചെയ്ത് ഒരു ഓർമ്മകളുണ്ട്. കാരണം അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല, നല്ല സൗഹൃദം. ആ കളികളെല്ലാം പിന്നെ ക്ലബ്ബുകൾ തോറും മത്സരങ്ങൾ ഉണ്ടാവുന്നു, ആ മത്സരങ്ങളിലൂടെയുള്ള പരിപാടികൾ, അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ തന്നെ തുടിപ്പ് നമുക്കറിയാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും പെട്ടെന്ന് ലീവ് കഴിഞ്ഞ് പോകണമെന്നുള്ള ടെൻഡൻസിലേക്ക് വന്നപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ബാലികൾ മിസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ആ
0: ഭാഷയാണ്
1: നമ്മൾ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും ആഹ്ലാദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഓർമ്മകളാണല്ലോ നമ്മൾ പലപ്പോഴും മുന്നോട്ട് നടത്തുന്നത്. ആ മധുരതരമായ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കും.
0: തീർച്ചയായും, തീർച്ചയായും. അപ്പോൾ പഴമയിലെ ഓണത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ എന്താണ് പുതിയ ഓണം ഇങ്ങനെ ആഘോഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശരി. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ തുടർന്നും ആശ്രയ സംഗീതത്തിൽ ഓണവിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സുഖീപ്പോൾ ആശ്രയ 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഏവർക്കും വൈഎസ് ഹാർഡ്വെയേഴ്സ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
4: ഓക്സിജനിൽ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
3: മാറാനായിട്ട്.
4: ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദലജി മാൾ ലക്കാലക്കായി ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഏവർക്കും
0: കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: അങ്ങനെയാ നമ്മൾ ആശ്രയ സംഗീതത്തിൽ ഒരുപാട് ആളുകളോട് ഓണവിശേഷമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തൊരു ചേട്ടൻ ഇപ്പോൾ ഉണ്ട്. ചേട്ടനടുത്ത് നമുക്ക് ചോദിക്കാം, ചേട്ടാ പേരെന്താണ്?
1: സതീഷ് കുമാർ.
0: സതീഷ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖം തന്നെ.
0: സുഖം തന്നെ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ആ ഓണമൊക്കെ സുഖം തന്നെയായിരുന്നു.
0: സുഖം തന്നെയായിരുന്നു. ഇത്തവണത്തെ നമ്മുടെ ആശ്രയ സംഗീതത്തിൽ ഓണം എന്തുവായിരുന്നു? ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു?
1: പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശ്രയ FM സ്റ്റുഡിയോക്കാർ ഇവിടെ വന്നിട്ട് നല്ല ഒന്നാം നമ്പർ പരിപാടി ആവിഷ്കരിക്കണം നടത്തി.
0: സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: സദ്യയൊക്കെ അടിപൊളി സദ്യയായിരുന്നു.
0: അടിപൊളി സദ്യയായിരുന്നു. ഓക്കെ, നമ്മുടെ ആശ്രയ FM-ലെ കുറേ ആളുകൾ വന്ന് ഇവിടെ പരിപാടിയൊക്കെ നടത്തി എന്ന് പറഞ്ഞു. ചേട്ടനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതായിരുന്നു?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാന്ന് വെച്ചാൽ കണ്ണടച്ചുകൊണ്ട് കപ്പിന് ക്രോസ് നടന്നു വന്ന ആ കളിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
0: അതൊക്കെ പോട്ടെ, സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ?
1: എനിക്ക് സദ്യക്കകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്പടവും പരിപ്പുമാണ്.
0: എല്ലാവർക്കും പപ്പടവും പരിപ്പിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം.
1: അതെന്താന്ന് വെച്ചാൽ ഓണവിശേഷത്തിൽ പരിപ്പും പപ്പടവുമാണ് മുഖ്യം.
0: ഓക്കെ, അപ്പൊ ഇത്രയും വർഷത്തെ ഓണമൊക്കെ ഒരുപാട് ആഘോഷിച്ചു. അപ്പൊ ചേട്ടന്റെ ഓർമ്മയിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മയുള്ള ഒരു ഓണം ഏതാ?
1: മധുര 17 സാധാരണ എല്ലാരും പറയുന്ന ഇതിൽ 17 വയസ്സിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണം ഉണ്ടായത്.
0: 17 വയസ്സിൽ ഓണത്തിനോട് ഇത്ര താല്പര്യം?
1: മധുര 17 എന്ന് പറഞ്ഞാൽ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ രീതിയിൽ മനസ്സിൽ ആഹ്ലാദം ഉണ്ടാകുന്ന ഒരു പ്രായമാണ് ഈ മധുര 17 എന്ന് പറഞ്ഞാൽ.
0: ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഓണമാണ് ചേട്ടൻ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണം. ഓക്കെ, അപ്പൊ നമ്മുടെ ലിസണേഴ്സിനോട് ചേട്ടൻ എന്താ പറയാനുള്ളത്?
1: കേരളത്തിലെ തിരുവോണം എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എല്ലാരോടും ഒരു ഹാപ്പി ഓണം പറയാമോ?
1: ഹാപ്പി ഓണം ഫോർ എവരിബഡി.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. അങ്ങനെ അതായത് നമ്മളിപ്പോ ആശ്രയ സംഗീതത്തിൽ ഒരുപാട് ആളുകളോട് വിശേഷം ഓണവിശേഷം ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകളോട് എത്താനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: നാട്ടുകാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
3: ഓക്സിജനിലേക്ക്.
2: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170 പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ വേഴ്സറ്റൈൽ ആക്ട്രസ് ലെനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
6: ആവശ്യത്തിലധികം സ്വർണമുണ്ടോ നിന്റെ അടുത്ത്?
7: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തു കളയാൻ.
6: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
1: കേൾക്കാം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
8: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ദിവസം നമ്മൾ ആശ്രയ സംഗീതത്തിലുള്ള എല്ലാ ആളുകളോടും, നമ്മൾ ഓൾ RJs എല്ലാവരും ചേർന്ന് ഒരുപാട് ഓണവിശേഷങ്ങളൊക്കെ കേട്ടറിഞ്ഞു. ഓണ സെലിബ്രേഷനെ കുറിച്ചും അവരെന്തൊക്കെ പരിപാടിയായിരുന്നു അവിടെ കളിച്ചിരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലിസണേഴ്സിനായിട്ട് വൺസ് അഗൈൻ ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ ഇവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 29 വരെ. മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Welcome to the Honor Special Chat Show with me, RJ Srishant, Onasraya, FM 90, Nadinoppum, Nattarkoppum. അപ്പൊ എന്തായാലും ഓണ സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. ആ ഒരു വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി മാം ഒരു ആക്ട്രസ് ആണ്, ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, അതിലുപരി ഒരു ഓത്തർ ആണ്. അപ്പൊ എന്തായാലും അത് മറ്റാരുമല്ല, നമ്മുടെ മലയാളികളുടെ സ്വന്തം ലെന മാം ആണ്. വെൽക്കം.
1: ഹലോ, ഹായ്. Thank you so much for inviting me.
0: Okay.
1: എല്ലാവരും ഓണം ഭയങ്കര ഗംഭീരായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായിട്ടും. അപ്പം അവിടെ എങ്ങനെയുണ്ടായിരുന്നു ഓണം?
1: ഓണാഘോഷം ഗംഭീരമായി.
0: ഗംഭീരായിരുന്നു.
1: ഫാമിലി ആയിട്ട് തന്നെ ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി.
0: ഓക്കെ, ശരി. ഇപ്പൊ ആക്ച്വലി എവിടെയാണ്?
1: ഞാൻ ഓണം പാലക്കാടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് നെന്മാറ എന്നാണ്.
0: ഓക്കെ,
1: സോ ഫുൾ ഫാമിലി ആയിട്ട് അവിടെ പാലക്കാടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പൊ ഹസ്ബൻഡിനെ പറ്റി ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ സാറിനെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണല്ലേ?
1: അതെ.
0: ശരി, അപ്പം മാനുവിന് പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ, ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 200 സിനിമകൾ അല്ലേ? ശരിയല്ലേ?
1: യാ, ക്ലോസ് ടു. എനിക്ക് എക്സാക്ട് നമ്പേഴ്സ് ഇല്ല.
0: ഓക്കെ, ഏകദേശം 200 എന്ന് പറയാല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പം സിനിമയിലേക്കുള്ള കടന്നു വരവ് എങ്ങനെയായിരുന്നു?
1: സിനിമയില് കടന്നു വന്നത് സ്കൂളിന്ന് സെലക്ഷനിലൂടെയാണ്. ഇത് ഓൾറെഡി എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കഥകളായതുകൊണ്ടാണ്, ഇതൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞത്. ജയരാജ് സാറിന്റെ സ്നേഹമാണ് എന്റെ ഫസ്റ്റ് ഫിലിം. അപ്പൊ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോ ഹരിശ്രീ വിദ്യാനിധി തൃശ്ശൂരിൽ വെച്ചാണ് ഒരു ഓഡിഷൻ നടത്തുകയും ആ ഓഡിഷനിൽ നിന്നും എന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ സിനിമയിലെത്തിയത് വളരെ യാദൃശ്ചികമായിട്ട്.
0: ഓക്കെ, അങ്ങനെ ഒരു പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു സിനിമയിലേക്ക്.
1: അതെ അതെ.
0: ഓക്കെ, ശരി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
0: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം

0: ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
1: ചേച്ചി, രാവിലെ തന്നെ
2: എങ്ങോട്ടാണ്
3: ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Yes, once again we are back on the Honor Special Chat Show with me, RJ Srishant, on Ashraya FM 90, Nadinoppum, Nattarkoppum. Yes, appo endalum ee chat show il innalodappum join cheyirikkunnathu actor, author, dubbing artist enni nilagalil prashasthayaya malayalathinte sondam Lenaeyanu. അപ്പം ഇപ്പൊ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 200 സിനിമകൾ അല്ലേ. അപ്പൊ ആക്ച്വലി ഈ ഒരു സിനിമ ലൈഫിനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആക്ച്വലി എന്താ ഫീൽ ചെയ്യുന്നത്?
1: എനിക്കിപ്പോഴും അത്ഭുതമാണ്. ഞാൻ ഇത്രയും 30 ആവാറായി സിനിമയില് എന്ന് പറയുമ്പോ അത് തന്നെ എനിക്ക് അൺഇമാജിനബിൾ ആണ്. പിന്നെ സെക്കൻഡ് തിങ് ഇസ് ക്ലോസ് ടു 200 ഫിലിംസിന്റെ അടുത്ത് പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ തന്നെ ഇതെല്ലാം എനിക്ക് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. വെരി താങ്ക്ഫുൾ, അതാണ് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എല്ലാവരോടും എല്ലാത്തിനോടും നന്ദിയാണ് തോന്നുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി, അപ്പം റീസെന്റ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ജെൻസീസിനെ ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാലയളവ് വരുന്നത് കുറച്ച് കാലം മുമ്പ് വരെ മാമിന്റെ ഇന്റർവ്യൂസിലൂടെ അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരുപാട് ചിന്തിച്ച് എന്റെ തല പൊകഞ്ഞു പോയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി അതിലേക്ക് വന്നത് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന ആ ഒരു കാരണത്തിലാണ് അല്ലേ. അപ്പൊ ആക്ച്വലി വാട്ട് ഈസ് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്?
1: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന എന്റെ ഫസ്റ്റ് ബുക്ക്. ഇപ്പൊ മലയാളത്തില് DC ബുക്സ് അത് ദൈവത്തിന്റെ ആത്മകഥ എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇപ്പൊ ഒരു ബെസ്റ്റ് സെല്ലർ ആണ്. അതുകൊണ്ട് ആദ്യം ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൺഫ്യൂഷൻ, എന്റെ ഇന്റർവ്യൂസിൽ കൺഫ്യൂഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി പുസ്തകം ഒട്ടും മനസ്സിലാവില്ലേ. പക്ഷെ പുസ്തകം വായിക്കുന്നവർക്ക് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവുകയും വളരെ നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്തപ്പോ, എന്നുവെച്ചാൽ ക്ലോസ് ടു 9 എഡിഷൻസ് ഇംഗ്ലീഷിലും 17 or 18 എഡിഷൻ മലയാളത്തിൽ ഓൾറെഡി കടന്ന ബുക്കാണ്. അപ്പൊ ഈ ബുക്കില് ഉള്ള ഡീറ്റെയിലിംഗ് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് അത്രയും സമയമെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് പറയുമ്പോ പിന്നെ ഈ റീൽസ് കണ്ട് ശീലിച്ച ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൗതുകവും ഒരു തമാശ പ്ലഷറാണ് അവർക്ക് അതിന്ന് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, അത് ഒരു വിധത്തിൽ പറഞ്ഞത് നല്ലതാണ്. എല്ലാവർക്കും അവരവർക്ക് വേണ്ടത് കിട്ടുന്നുണ്ട് ആ ഇന്റർവ്യൂസിൽ നിന്നും ബുക്കിൽ നിന്നും. അപ്പൊ ഇനി പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ ബുക്കിന്റെ കോണ്ടന്റ് വെച്ചിട്ട് ഞാൻ എന്റെ ഓൺ യൂട്യൂബ് ചാനൽ ലെനാസ് മാഗസീനിൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ക്ലാരിഫിക്കേഷൻ.
0: അടിപൊളി. ശരി, ആ ഒരു ബുക്കിൽ ഒരുപാട് ഉയർന്നു കേട്ടൊരു ചോദ്യം അല്ലെങ്കിൽ ആ ഇന്റർവ്യൂസിലൊക്കെ ഒരുപാട് കേട്ടൊരു ചോദ്യമാണ് വാട്ട് ആം ഐ അല്ലേ.
1: അതെ,
0: ആക്ച്വലി വാട്ട് ആം ഐ,
1: വാട്ട് ആം ഐ എന്നുള്ളത് ഒരു ലോങ് ഡിസ്കഷനിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തന്നെ തിരിച്ചറിയണം. അത് റെഡിമെയ്ഡ് ആയിട്ട് ആ ആൻസർ പറയാൻ പറ്റും, പക്ഷെ അതൊരിക്കലും അങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഉത്തരം അറിയാമെന്നുള്ള തോന്നലും എന്നാൽ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് അത് അറിയാത്ത ഒരു സാഹചര്യവും ക്രിയേറ്റ് ആവും. അതുകൊണ്ടാണ് ആ ബുക്കിൽ വളരെ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഫസ്റ്റ് സെക്ഷൻ തന്നെ വാട്ട് ആം ഐ എന്നുള്ളതാണ്. ഞാൻ എന്താണ്, ബിക്കോസ് ഞാൻ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈഗോനെ മറികടക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഈ വാട്ട് ആം ഐ എന്നുള്ള ഒരു സെക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസർ ഇവിടെ പറയാണ്ടിരിക്കുന്ന കാരണം. ബിക്കോസ് അത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു ബോധോദയം ഉണ്ടാവുന്ന ഒരു അനുഭൂതിയാണ്. അത് ഞാനായിട്ട് വേറൊരാൾക്ക് അത് കളയാൻ പാടില്ലല്ലോ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9975873115.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
4: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
5: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
6: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
7: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും. ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദലക് ജി മാർട്ട് ലക്ക ലക്ക.
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
9: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
11: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: KPSC എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന്, പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി, ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ, വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം KPSC ലേലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം.
1: ആശ്രയ FM 90 ശ്രോതാക്കൾക്കെല്ലാം എന്റെ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ.
8: ഓക്സിജനിൽ എന്താ?
9: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
10: Yes, once again, we are back on the Honor Special Chat Show with me, RJ Srishant, on Ashraya FM 90, Nadinopum, Natarkupum. Now, in this Honor Special Chat Show, I am going to talk to you about the Malayalam's Sundam Abhinethri, Lena. Ma'am, my name is Lena, and my name is Freedom. So, according to you, what is freedom?
11: Freedom
10: is something that we have to do with our mind,
11: our എണങ്ങുന്ന പോലെ ജീവിക്കാൻ പറ്റുക. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്ത വിധത്തിൽ, എന്നാൽ മറ്റുള്ളവരെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെയും ദ്രോഹിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ ഒരു ദ്രോഹവും വിചാരിക്കാത്ത കാര്യം വേറൊരാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം. പക്ഷെ പരമാവധി മനഃപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ ശ്രമിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും പ്രകൃതത്തിനും ഇണങ്ങിയ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
10: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം മാമിനെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് റീസെന്റ് ആണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത് കേട്ടോ. ഇപ്പോഴല്ല, കുറച്ചാൾ മുന്നേ വരെ മാം ഒരു നല്ല അടിപൊളി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് KGF-ലെ റമിക സെൻ ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഹൗ വാസ് ദി എക്സ്പീരിയൻസ്?
11: ഞാൻ എന്നെ തന്നെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. ഞാൻ 2 സിനിമയില് ഇതുവരെ ഡബ് ചെയ്തിട്ടുള്ളൂ. അതൊരു റെഗുലർ ആയിട്ട് ഒരു കാര്യമായിട്ട് ചെയ്യണം എന്നും ആഗ്രഹിക്കുന്നില്ല. ഇല്ലില്ല, എനിക്കൊരു റെഗുലർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവണം എന്നില്ല. 2 പ്രാവശ്യവും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ ചെയ്ത ഡബ്ബിംഗ് ആയിരുന്നു. ഒന്ന് പൃഥ്വിരാജ് ഫിലിംസ്, ശങ്കർ രാമകൃഷ്ണൻ KGF-ന്റെ കംപ്ലീറ്റ് മലയാളം വേർഷൻ ചെയ്തപ്പോ അവർക്ക് വളരെ ഒത്തന്റിക് ആയിട്ടുള്ള വോയിസസ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഡബ്ഡ് ഫിലിം ആയിട്ട് തോന്നരുത് എന്ന് പറഞ്ഞ അവർ ആക്ച്വലി സ്ക്രിപ്റ്റ്, പഞ്ച് ലൈൻസ് എല്ലാം മലയാളത്തിൽ മാറ്റി എഴുതിച്ച് ഡബ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ KGF-2 രവീന ടണ്ടന് വേണ്ടി ഡബ് ചെയ്തു. അതുപോലെ തന്നെ മന്ദിര ബേടിക്ക് വേണ്ടിയിട്ട് ഒരു പടത്തില് ഡബ് ചെയ്തിരുന്നു. അപ്പോ ഈ 2 പടങ്ങളിലും ആ മേക്കേഴ്സ്, ഫിലിം മേക്കേഴ്സും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രസൻസ് കാരണം, അവരുടെ റിക്വസ്റ്റ് കാരണം ചെയ്തതാണ്. റെഗുലർ ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഡബ് ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല. ബിക്കോസ് ആസ് എൻ ആക്ടർ ഓൾറെഡി സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓഡിയൻസിന്റെ മനസ്സിൽ. KGF-2 കണ്ടവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് റവീന ടണ്ടനെ കാണാനുണ്ടായിരുന്നില്ല, ഞങ്ങൾ ലേനയെ കണ്ടോണ്ടിരുന്നു വോയിസ് കാരണം. അപ്പൊ ഈ വോയിസ് വളരെ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് എല്ലാവർക്കും റെക്കഗ്നൈസബിൾ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്റെ ബുക്സിന്റെ ഓഡിയോ ബുക്സ് എന്റെ വോയിസിൽ വായിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം.
10: ഞാൻ മറ്റു പരീക്ഷ സിനിമയിലേക്ക് പോകുന്നില്ല, ഡബ്ബിംഗ് അല്ലേ,
11: മറ്റുള്ളവർക്ക് വേണ്ടി ഡബ് ചെയ്യാനാണ്.
10: പക്ഷെ ആക്ച്വലി അതിനകത്ത് ഡയലോഗ്സ്, there is no more tolerance and എനിക്കും പടകളുണ്ട് അല്ലേ, അതൊക്കെ എന്നാ ഡയലോഗ്?
11: ഭയങ്കര പവർഫുൾ
10: ആയിരുന്നു.
11: പഞ്ച് ലൈൻസും ആ പറഞ്ഞ സിനിമയ്ക്ക് അതിൽ കൊടുക്കുന്ന അത്രയും പഞ്ച് നമുക്ക് സാധാരണ മലയാള സിനിമയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വളരെ റിയലിസ്റ്റിക് സിനിമയാണല്ലോ ചെയ്യുന്നത്.
10: അതെ, ശരി ശരി. അപ്പൊ അങ്ങനെയായിരുന്നു KGF എക്സ്പീരിയൻസ് അല്ലേ?
11: അതെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
1: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേവറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലക്സൺ ടാറ്റ ഷോറൂമുകൾ.
1: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം and Karnagapalli.
7: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karnagapalli.
0: Driving ini koodal migachidakkan tire station, 3D wheel alignment, wheel balancing, tire alloy wheel fitting, nitrogen filling, Apollo, JK, Firestone tires endiva onam offer lode swanthamakkam. Tire station near Jubilee Mandiram, Pulaman, Kottarakkara.
8: Oxygenil 5 dina onam maha vilpana August 29 vare. Mobile phone, TV, fridge, washing machine, laptop, AC thodangi productsukalkku onathinte yatharatha vilakkuravu. Oxygen 5 dina onam maha vilpana. Oxygen, the digital expert.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ പൊന്നൂണും ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
7: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
8: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
9: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
10: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
11: ഓക്സിജനിൽ എന്താ?
12: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്.
13: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Yes, once again we are back on the Ono Special Chat Show with me, RJ Srishant, Onashraya FM 90, Nadinoppum, Natarkoppum. Yes, appo endalum ee chat show il innalodoppum join cheyirikkunnathu actor, author, dubbing artist enni nilagalil prashasthiyaya malayalathinte sondam Lenayanu. Mattoru karyam parayunnathu cinema pettane varuvaanengil ettom koodal enikku thonnu charcha cheytha oru character aanu enna ninte Mohithinile amma vesham alle. അപ്പോ എന്ന് നിന്റെ മൊയ്തീനിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ?
1: അതൊരു വളരെ ലോങ് ഡ്യൂറേഷൻ കൊണ്ട് തീർന്ന ഒരു പടമാണ്. ഒരു വർഷത്തോളം ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഓഫ് ആൻഡ് ഓൺ ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു നോർമലി നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു സാധാരണ പേഴ്സന്റെ ക്യാരക്ടർ അല്ലാതെ ഒരു റിയലി ജീവിച്ചിരുന്ന ഒരു ബയോപിക് ചെയ്യുമ്പോ നമുക്ക് ആ ക്യാരക്ടറിനെ നിലനിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അത്രയും സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ലുക്കിലായാലും സംസാര രീതിയിലായാലും മാനറിസംസ് എല്ലാം കൊണ്ടും പാത്തുമ്മയായാലും മൊയ്തീനായാലും ഇവരൊക്കെ ശരിക്കും ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ മാനറിസംസ് ഉണ്ട്. നമ്മൾ ആ സിനിമയിൽ നിലനിർത്തുന്ന കുറെ സ്വഭാവ വിശേഷങ്ങളുണ്ട് ക്യാരക്ടേഴ്സിന്. അപ്പൊ അതൊരു വർഷത്തോളം നമ്മൾ മറ്റുള്ള വർക്കുകളുടെ ഇടയിൽ, ഇപ്പൊ ഈ ബ്രേക്സിൽ നമ്മൾ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ടാവും, നമ്മൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ഒരു വൺ സ്ട്രെച്ചിൽ ചെയ്ത ക്യാരക്ടറല്ല, അതായിരുന്നു അതിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. ഒന്ന്, എന്നെക്കാളും ഏകദേശം 35 വയസ്സിന് മുകളില് കൂടുതൽ പ്രായമുള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഐ വാസ് ഓൺലി 34 ഐ തിങ്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത്. പക്ഷെ പാത്തുമ്മ 60+ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ ഒരു 65 ഇയർ ഓൾഡ് ക്യാരക്ടർ അതിന്റെ എല്ലാ ഡീറ്റെയിലിംഗും മനസ്സിൽ വെച്ചുകൊണ്ട് ആ ക്യാരക്ടറിനെ എവിടെയും നമ്മൾ സിനിമയിൽ കാണുമ്പോ ഓ ഇത് നേരത്തെ ഷൂട്ട് ചെയ്തത് ഇത് പിന്നെ ഷൂട്ട് ചെയ്തതെന്ന് തോന്നിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതായിരുന്നു അതിലെ ഏറ്റവും വലിയ ചലഞ്ച്.
0: റിയൽ സ്റ്റോറി സ്ക്രീനിൽ എത്തിക്കാൻ മാം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ചലഞ്ച് ആയിരുന്നു അല്ലേ? ും ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Itra naa aina ningalodu idu thanne parani fridge onnu maaranayittu.
4: Engil innu thanne oxygen lkk poyekam.
3: Adin oxygen illa.
4: Onathile yathathathil krumai oxygen il 5 dina onam mahavilpana August 25 mudal 29 vare. Oxygen, the digital expert.
5: 40 varshathe vishwasta paramparayumai New Padma Textiles. Ladies wear, kids wear, men's wear, wedding wears thodangi athigran collections inde one shekharam. New Padma Textiles, opposite to KMK Hospital.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
10: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
11: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
12: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
13: സമ്മാനങ്ങളും.
14: കൂടാതെ കേരളത്തിൽ ഉടനീളം.
15: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on the On a Special Chat Show with me, RJ Srishant, on Ashraya FM 90, Nadinopum, Natargupum. Avandalam, On a Special Chat Show il inna enodoppam join cheythirikkunnathu Malayalathinte sondam abhinethri Lenayanu. Appo ee cinemale petti parayanengil പ്രത്യേകിച്ച് പഴയ സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു വ്യത്യാസത്തെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: ഇപ്പോഴത്തെ സിനിമയിലെ മേക്കിംഗ് വളരെ അധികം എന്താ പറയാ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനോട് കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. മുമ്പ് നമുക്ക് നമ്മുടേതായ മാത്രം നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു ഫ്ലേവർ ഓഫ് മേക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് മറ്റുള്ള ഇന്റർനാഷണൽ മേക്കേഴ്സിനെ പോലെ തന്നെ മേക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു നാടൻ ശൈലിയും ഉണ്ട്. പല നമ്മുടെ നാടൻ സ്റ്റോറീസ് പറയുന്നിടത്തൊക്കെ നമ്മൾ നമ്മുടേതായ ഫ്ലേവർ നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിൽ തോന്നിയിട്ടുള്ളത് എല്ലാം ഒരു ത്രില്ലർ ജോണറിലേക്ക് മാത്രം പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്യുവർ കോമഡി അല്ലെങ്കിൽ റൊമാൻസ് ഇതൊക്കെ വളരെ അപൂർവമാണ് ഒരു പടം ഇറങ്ങുന്നത്. ഈവൻ ഫാമിലി ഡ്രാമ പോലും വളരെ കുറവാണ്. എല്ലാത്തിലും ഒരു സസ്പെൻസ് എലിമെന്റും ഒരു ത്രില്ലർ എലിമെന്റും കയറി വരുന്നതിന്റെ ഒരു മൊണോട്ടണി ഇപ്പൊ ഫീൽ ചെയ്ത് തുടങ്ങേണ്ടെന്ന് തോന്നുന്നു. ഇത്രയധികം എല്ലാ സിനിമയിലും പോലീസുകാരുള്ള ഇത്ര അടുപ്പിച്ച് ഉള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അതെനിക്ക് തോന്നുന്നു ഒ ടി ടിയുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ആവശ്യപ്പെടുന്നുണ്ട് ത്രില്ലേഴ്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ത്രില്ലേഴ്സ് മേക്ക് ചെയ്യാണ്. അപ്പൊ ആ ഒരു മൊണോട്ടണി ഒന്ന് ബ്രേക്ക് ആയാൽ വീണ്ടും നമുക്ക് കുറച്ച് ഹ്യൂമറും കോമഡിയുള്ള സിനിമകളൊക്കെ തിരിച്ചു വന്നാൽ വലിയ
0: ആശ്വാസമായിരിക്കും.
1: നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ചോയ്സ് ഉണ്ടാവും. ഇപ്പൊ പ്രേക്ഷകർക്ക് ഈ ത്രില്ലർ വേണോ അതോ ആ ത്രില്ലർ വേണോ എന്നുള്ളതേ ഉള്ളൂ.
0: ശരിയാണ് ശരിയാണ്.
2: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
9: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
8: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
9: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
8: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
9: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
8: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
9: അയ്യോ, അത് ശരിയാ.
8: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
10: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
11: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: Yes, once again we are back on the Ono Special Chat Show with me, RJ Srishant, Onashraya FM 90, Nadinoppum, Nattarkoppum. Yes, appo endalum ee chat show il innenodoppum join cheyirikkunnathu actor, author, dubbing artist enni nilagalil prashasthayaya malayalathinte sondam Lenayanu. Yes, again cinemagale patti parayanengil ഒരുപാട് സിനിമകൾ ഇപ്പോൾ സക്സസ് ആവുന്നുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ മീഡിയാസിന്റെ കടന്നു വരവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സോ ഇതിനെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: അതെ, ഞാൻ മുമ്പ് പറഞ്ഞ ആൻസറിന്റെ ഒരു തുടർച്ച തന്നെയാണിത്. ഒന്ന്, OTT പ്ലാറ്റ്ഫോംസ് നമ്മളോട് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം, OTT പ്ലാറ്റ്ഫോംസ് ഹിറ്റ് ആയിട്ടുള്ള പടങ്ങളെ ഈസിലി എടുക്കുകയുള്ളൂ. പക്ഷെ ഒരു പടം ഹിറ്റ് ആവണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണണം, അതിനെ വിജയിപ്പിക്കണം. പക്ഷെ പ്രേക്ഷകർ വിചാരിക്കുന്നത് ആ സിനിമ OTTയിൽ വരുമ്പോ കാണാം. അപ്പൊ ഈ ഡബിൾ പ്രോബ്ലം കണ്ടോ സിനിമ ഫേസ് ചെയ്യുന്നത്? ഒരു സൈഡില് പ്രേക്ഷകർക്ക് ഇത് OTTയിൽ വന്നാൽ കണ്ടാ മതി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയും, അതേസമയത്ത് സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, പടം തിയേറ്ററിൽ ഹിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ OTT പ്ലാറ്റ്ഫോംസ് അത് എടുക്കാൻ മടിക്കുന്നു. എങ്ങനെ പടം തിയേറ്ററിൽ ഹിറ്റ് ആവും? എല്ലാവരും OTTയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ പടം. അപ്പൊ ഇതിങ്ങനെ ഒരു ഡബിൾ ബൈൻഡ് പ്രോബ്ലം നടക്കുന്നുണ്ട് സിനിമയില്. പക്ഷെ അതോടൊപ്പം OTTയിൽ വരുന്ന സിനിമകൾക്ക് ഭയങ്കര ഗുണമാണ്. ബിക്കോസ് ഇപ്പൊ ലോകമെമ്പാടും ആൾക്കാര് മലയാള സിനിമയെ ശരിക്കും ആസ്വദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ പണ്ട് മലയാളികള് ആണ് മലയാള സിനിമ കണ്ടിരുന്നത്, വേറെ ആരും കണ്ടിരുന്നില്ല. ഇപ്പൊ സബ് ടൈറ്റിൽസ് ഉള്ളത് കൊണ്ട് ആർക്കും കാണാം. അപ്പൊ നമ്മളൊക്കെ കൊറിയൻ സിനിമയും സ്പാനിഷ് സിനിമയും ഒക്കെ എടുത്ത് കാണുന്ന പോലെ അവര് മലയാളം സിനിമയെ ഭയങ്കരമായിട്ട് മുൻനിർത്തി ഭയങ്കര വാല്യൂ കൊടുത്തുകൊണ്ടാണ് മലയാള സിനിമയൊക്കെ കാണുന്നത്. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഗുണം, ആക്ടേഴ്സിന്റെ ഗുണം, ടെക്നിക്കൽ ബ്രില്യൻസ് എല്ലാം കൊണ്ടും നമ്മൾ വളരെ ടെക്നിക്കലി ആൻഡ് ആർട്ടിസ്റ്റിക്കലി സൗണ്ട് ആണ്. അതേസമയത്ത് അവര് നമ്മുടെ ബജറ്റ്സ് കേൾക്കുമ്പോ അവര് ഞെട്ടാണ്, ഇത്രയും ചെറിയ ബജറ്റിൽ എങ്ങനെ ഈ പടം എടുക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോ ഹോപ്ഫുള്ളി ഇനി നമ്മുടെ ഇൻഡസ്ട്രി ഒന്നും കൂടെ വളരും, ബഡ്ജറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആവും. എന്നാ അതേ സമയത്ത് മറ്റുള്ള ഇൻഡസ്ട്രീസ് കമേഴ്ഷ്യൽ ലൈനിലേക്ക് പോയ പോലെ പ്യൂർലി കമേഴ്ഷ്യൽ ആവാതെ കുറച്ചും കൂടെ ഫിനാൻഷ്യലി ബെറ്റർ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു.
0: ഓക്കേ, ഗ്രേറ്റ് ആൻസർ. ശരി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഈ ഓണം സ്റ്റൈലിഷ് ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേവറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
7: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
8: പൊന്നിനൊപ്പം ഫ്രീയായി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
9: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
12: Yes, once again we are back on the Ona special chat show with me, RJ Srishant, on Ashraya FM 90, Nadinuppam, Natarkuppam. Appo endalum ee Ona special chat show il inna enodoppam join cheyidirikkunnathu malayalathinte sondam abhinethri Lenayaanu. Appole njan ini povunnathu oru rapid fire lekkaanu. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചോദിക്കാം, അപ്പൊ ആൻസർ മാം പെട്ടെന്ന് തന്നെ പറയാം.
13: ഓക്കെ,
12: ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ലെന?
13: വാട്ട് ഈസ് ലെന?
12: യെസ്,
13: ലൈഫ്.
12: ലൈഫ്, ആഹാ, അടിപൊളി. ശരി, അപ്പോ ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ് ആയ മൂന്ന് ആൾക്കാർ.
13: മൂന്ന് പേരോ? ആൾക്കാരോ?
12: യാ.
13: ഹസ്ബൻഡ്, സിസ്റ്റർ,
12: അച്ഛനമ്മ.
13: നമുക്ക് ഒറ്റ ഗ്രൂപ്പ് ആക്കാം.
12: ശരി, ഓക്കെ, ഫൈൻ. സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ലെന എന്താകുമായിരുന്നു?
13: റൈറ്റർ ഓർ സൈക്കോളജിസ്റ്റ്.
12: ഓക്കെ, ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം?
13: 101 ചോദ്യങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഡബ് ചെയ്തിരുന്നു.
12: ഓക്കെ, ശരി ശരി, അടിപൊളി. അടുത്തത്, ചെയ്ത സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സിനിമ?
13: എന്നാലും എന്റെ അളിയയിലെ കോമഡി ക്യാരക്ടർ.
12: ഓക്കെ, ശരി. റീസെന്റ്ലി കണ്ട ഏറ്റവും ഫേവറേറ്റ് ആയ മൂന്ന് മൂവീസ്?
13: അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആട്ടോ, അത് റാപ്പിഡ് ഫയറിൽ വരികയില്ല. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും പേരുകൾ
12: വരില്ല.
13: പക്ഷെ ഒരുപാട് സിനിമകൾ ഈ അടുത്ത് കണ്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലും അല്ലാതെ എല്ലാ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപാട് നല്ല സിനിമകളുണ്ട്. അതിൽ ഓപ്പൺഹൈമർ പ്രത്യേകിച്ച്, ഓപ്പൺഹൈമർ അല്ല, ഒഡിസി ഇഷ്ടപ്പെട്ടു. പിന്നെ മലയാളത്തിൽ ഈ അടുത്ത് കണ്ട 2-3 സിനിമകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത് പെട്ടെന്ന് പേര് വരുന്നില്ല കേട്ടോ. എനിക്ക് എസ്പെഷ്യലി തോന്നുന്നത് മമ്മൂക്കയുടെ റീസെന്റ് മൂവീസ് എല്ലാം നമുക്ക് ഭയങ്കര ഐ ഓപ്പണേഴ്സ് ആണ്. എങ്ങനെ ഒരു ആക്ടർ സെൽഫ് ഇങ്ങനെ റീഇൻവെന്റ് ചെയ്യുന്നു എന്നുള്ളത്, നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പോർട്രയൽസ് ആണ്. ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസസ് ആണ്. സോ യെസ്, എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളെല്ലാം മമ്മൂക്കയുടെ പുതിയ പടങ്ങളൊക്കെ ആയിരുന്നു.
12: അതും
13: വളരെ പുതിയ പടങ്ങൾ അല്ലെങ്കിലും ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ ഞാൻ കാണുന്നത് ചിലപ്പോൾ ഡിഫറെന്റ് ടൈംസിലായിരിക്കും. അപ്പോ ഏറ്റവും പുതിയ റിലീസസ് എന്ന് പറയാൻ പറ്റില്ല.
12: ഓക്കേ ശരി. അപ്പോ കുട്ടിയായ ലെനയ്ക്ക് കൊടുക്കുന്ന ഇപ്പോ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും?
13: ജസ്റ്റ് കണ്ടിന്യൂ ബീങ് ഹു യു ആർ, ബിക്കോസ് കുട്ടിയായ ലെന ഇപ്പോഴത്തെ എന്നെ പോലെ തന്നെയായിരുന്നു. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല.
12: ഓ അത് കൊള്ളാം കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, അപ്പം ഏറ്റവും പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എവിടെയാണ്?
13: നേപ്പാൾ.
12: ഓക്കെ ശരി. അപ്പൊ എന്റെ ചോദ്യങ്ങൾ റാപ്പിഡ് ഫയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അധികം ഞാൻ പിന്നെ പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്ന് കരുതി മാറ്റിയേക്കും കേട്ടോ.
13: ഇതൊക്കെ തന്നെ വളരെ പേഴ്സണൽ ആയിരുന്നു.
12: ശരിക്കും ഓക്കെ. അപ്പൊ എന്തായാലും ലെന മാമിനോട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദലജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി ഓട്ടം?
5: ഓക്സിജനിലേക്ക്.
4: ഓക്സിജനിലെന്താ?
6: ഓണത്തിലെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആനീനാഥ്.
3: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്.
4: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
5: ഓക്സിജനിലേക്ക്.
4: ഓക്സിജനിൽ എന്താ?
6: ഓണത്തിന്റെ യഥാർത്ഥ വിക്രമമായ ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പേർട്ട്.
7: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
8: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
9: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
8: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
9: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
8: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
9: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
8: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
5: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലെക്സൺ ടാറ്റയുടെ ലെക്സ് ഓണം 2026.
8: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സ് ഓണം.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ അഞ്ചു ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എ സി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ അഞ്ചു ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
3: ഓക്സിജനിൽ എന്താ?
1: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ അഞ്ചു ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: Yes, once again we are back on the Onam special chat show with me, RJ Srishant, Onashraya FM 90, Nadinoppam Nattarkoppam. Appo endalum ee Onam special chat show il innennoppam join cheyidirikkunnu malayalikalude sondam Lena ma'am aanu. Appo ma'am ayittu nammal cheriya rapid fire session lode ingane poikondirikkukayanu. Appo adinte continuation aanu. Appo next question is, nerthe mammukke patti paranjathode chodikkana. Mammukke ma'am thammil orumichu bheeshma vrathu undarunnallo.
8: Appo
0: aa or experience engane undarunnu?
8: നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മൾ അഭിനയിക്കുക മാത്രമല്ല, അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു സ്റ്റൈലാണ്, അവരാണ് ആ പടത്തിന്റെ ഹീറോ. അവര് കൊണ്ടുവരുന്ന ഒരു സ്റ്റൈല് ആ പടത്തിലെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ആ സ്റ്റൈലിലേക്ക് വന്ന് മാച്ച് ആവാൻ വേണ്ടി എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കും. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ സുപ്പീരിയർ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഒരുപാട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റും ഉണ്ട്. ഇപ്പൊ തിലകൻ ചേട്ടനായാലും അങ്ങനെ പറയുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരായിട്ടും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അവരുടെ ഒരു വൈബ് അബ്സോർബ് ചെയ്യും. അത് നമ്മളറിയാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇപ്പോ ഒരു 28-29 വർഷം ഇൻഡസ്ട്രിയിൽ നിന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ പറയാ, മുല്ലപ്പൂ ടി
0: ആക്ച്വലി നമുക്ക് ഒരുപാട് നമ്മുടെ കരിയറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും
8: അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. ഏത് ആക്ടറോട് ചോദിച്ചാലും നമ്മളെപ്പോഴും വലിയ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. നമ്മള് അറിയാതെ നമ്മള് വളരും.
0: ശരി ശരി. ഓക്കെ, അപ്പൊ ലൈഫിൽ ഇനി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ഏത് ഡയറക്ടറിന്റെ കൂടെ ആയിരിക്കും?
8: ക്രിസ്റ്റഫർ നോളൻ.
0: എന്റെ ദൈവമേ, അവിടെ വരെ പോയല്ലേ?
8: അല്ല, വെറുതെ ആഗ്രഹങ്ങൾ ചെറുതാക്കുന്നു.
0: ഞാൻ അത്രയും പ്രതീക്ഷയില്ല കേട്ടോ.
8: അല്ല, ഞാനും പ്രതീക്ഷിച്ചില്ല.
0: ഓക്കെ, അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ
8: താങ്ക് യു.
0: നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്?
8: ലിസണേഴ്സിനോട് പറയാനുള്ളത്, ബി ഹാപ്പി, ഹാവ് ലോട്ട്സ് ഓഫ് ഫൺ, ആൻഡ് എപ്പോഴും നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടിലൂടെ ജീവിക്കുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്കിയാൽ എന്നും ദുഃഖമേ ഉണ്ടാവുള്ളൂ.
0: തീർച്ചയായിട്ടും അടിപൊളി. താങ്ക് യു, താങ്ക് യു സോ മച്ച് മാം.
8: ഓക്കെ, താങ്ക് യു, താങ്ക്സ്, ബൈ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: എത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
6: മാറാനായിട്ട്. ഓക്സിജൻ
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: നെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
8: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: சிற்பம்.
1: அட்டிப்பள்ளி ஓணம் ஆஃபர்ஸுமாய் ரூபி பியூட்டி பார்லர் ஓணம் மேக் ஓவர் வரும் 999 rupees. லூட்டாத்தாயன் ஃபேஷியல், கொரியன் கிளாசி ஃபேஷியல் தொடங்கிய பிரீமியம் ஃபேஷியல்ஸ் ஸ்பெஷல் ஓணம் ஆஃபரோடு கூடி August 10 to 31 வரை. கூடாது எல்லா ஃபேஷியல்ஸினும் ஒப்பம் ஹேர் ஸ்பா அண்ட் ஹேர் ட்ரீட்மெண்ட்ஸினும் பிரத்யேகம் ஓணம் ஆஃபர்கள். ரூபி பியூட்டி பார்லர், ட்ரிவாண்ட்ரம் ரோட், கூலமன், கொட்டாரக்கர. ஏவர்க்கும் ரூபி பியூட்டி பார்லரின்டെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ദി ഓണം സ്പെഷ്യൽ ഓണം തില്ലാന വിത്ത് മീ ആർ ജി സുൽത്താന ഓണാശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഓണം തില്ലാന.
1: ചേട്ടാ പേരെന്താ?
2: ജേക്കപ്പോഷി.
1: ജേക്കപ്പോഷി വീടെവിടെയാ?
2: കിഴക്കെതിരു.
1: കിഴക്കെതിരു എന്താണ് ഇവിടെ പരിപാടി?
2: ഇവിടെ കട നടത്തുവോ?
1: ഇവിടെ കട നടത്തുവാണ്. ലൈഫ് ഒക്കെ എങ്ങനെ?
2: കുഴപ്പമില്ല
1: കുഴപ്പമില്ല, നല്ലതായിട്ട് പോവാണല്ലേ. ഓക്കെ ചേട്ടാ, അപ്പൊ ഈ ഓണമായിട്ട് എന്താണ് പരിപാടി?
2: ഓണമായിട്ട് പ്രത്യേകിച്ച് ഒരു കട നടത്തുക, കച്ചവടം ചെയ്യുക.
1: അപ്പൊ ചേട്ടന്റെ ഒരു ദിവസത്തിലെ ഓണം എങ്ങനെയാ?
2: ഓണം സാധാരണ പോലെ തന്നെ,
1: വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഓണമൊക്കെ അടിച്ചു വിളിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോർമലി കേട്ട് വരുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജേക്കബ് ചേട്ടന് ഒരു ചാൻസ് കിട്ടാണ് ഈ പുട്ട് കച്ചവടം മാറ്റാൻ. അങ്ങനെയാണെ ഓണത്തിനിടയിൽ എന്ത് പേര് കൊടുക്കും?
2: ഓണത്തിനിടയ്ക്ക് തുണിക്കച്ചവടം.
1: തുണിക്കടയാണോ ഉള്ളത്?
3: നീ എവിടുന്നാണ് വന്ന മരഭൂതമേ?
2: അല്ലല്ല, പലചര കട.
1: പലചര കടയാണോ? പിന്നെന്തുകൊണ്ട് തുണി ചൂസ് ചെയ്തു?
2: തുണി ആൾക്കാരെല്ലാം തുണി എടുക്കും.
1: ഓക്കെ, അപ്പം ഓണത്തിനിടയിൽ തുണി കച്ചവടം എന്നാണ് ജേക്കബ് ചേട്ടന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ ചേട്ടാ, അപ്പൊ താങ്ക് യു സോ മച്ച്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ് കോണ്ടിനെന്റൽ പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
2: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
3: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
2: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
3: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
2: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
4: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
2: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ?
3: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്കുറവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: എടാ, പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. ആ, എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര
10: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ഓണം തില്ലാനോ?
1: പേരെന്താ?
2: അനുജ.
1: അനുജ, അനുജന്റെ വീട് എവിടാ?
2: മൈലം.
1: മൈലം. ഇവിടെ എന്താ പരിപാടി?
2: പള്ളി പോയതാ.
1: പള്ളി പോയതാണ്. അപ്പൊ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു?
2: കുഴപ്പമില്ലാതെ പോകുന്നു.
1: കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓണം എന്ന് കേൾക്കുമ്പോ അനുജന്റെ മനസ്സോട്ട് ആദ്യം ഓടി വരുന്നത് എന്താണ്?
2: ഓണം എന്ന് കേൾക്കുമ്പോ സ്കൂളിൽ പഠിച്ച ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്.
1: ഓക്കെ, സ്കൂളിലൊക്കെ അത്ര നല്ല അടിപൊളിയായിട്ടുള്ള ഓർമ്മകളാന്ന് തോന്നുന്നു.
2: ഇപ്പൊ പറ്റത്തില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയപ്പോ പഴയതുപോലെ നടക്കാനോ ഓണം പരിപാടിക്ക് പോകാനൊന്നും പറ്റുന്നില്ല.
1: ആ ഒരു വിഷമം ഉണ്ട്.
2: നല്ലതുണ്ട്.
1: പക്ഷെ ആ വിഷമൊക്കെ മാറ്റാൻ ഒരു സദ്യ കഴിച്ച റെഡി ആവത്തിൽ.
2: പിന്നെ
1: സദ്യയില് അനുജയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്?
2: സദ്യ പായസം.
1: ചേട്ടാ, ഇവരെല്ലാരും ഒരേ ടീംസ് ആവട്ടോ. ഞാൻ ഇവിടെ ആരടുത്ത് പോയി ചോദിച്ചാലും ഇത് വരെ ഞാൻ ചോദിച്ച എല്ലാരും ഒറ്റ ഉത്തരവേ പറഞ്ഞോളൂ. സദ്യയാണ് ഇഷ്ടം. സദ്യയിൽ എന്താണ് ഇഷ്ടം? പായസമാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ പായസം ഇഷ്ടമുള്ള അനുജയനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഉത്തരം പറയാൻ റെഡിയാണ്? റെഡിയാണ്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. ഓണ സദ്യയിലെ എല്ലാ കറികളും തീർന്നു പോയാലും ഇലയിൽ ഒരിക്കലും തീരാത്തൊരു സാധനമുണ്ട്, അതെന്താ?
2: ഇലയില് തീരാത്ത.
1: അതായത് നമ്മൾ ഇലയില് ഓണസദ്യ കഴിക്കാം. ഓണസദ്യയിൽ എന്ത് കറികളും എന്ത് കാര്യവും തീർന്നു പോയാൽ അതിൽ ഒരു സാധനം മാത്രം തീരത്തില്ല, അതെന്താണ്?
2: ഇല ഇലയായിരിക്കും.
1: കറച്ചിത്ര പറഞ്ഞു എന്നെ തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
4: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
5: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
6: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
7: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടാ ഈ ഓട്ടം?
8: ഓക്സിജനിലേക്ക്.
7: ഓക്സിജനിൽ എന്താ?
9: ഓത്തിരി യഥാർത്ഥ വിക്രമമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
10: ചാ.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
7: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്.
8: ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
7: അതിന് ഓക്സിജൻ എന്താ?
8: ഓണത്തിന്റെ യഥാർത്ഥ ക്രൂമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 20 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425 3939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണി വരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
0: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണി വരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി സി പി ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാ നദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
0: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് എംഎൽഎമാരുടെ ആവശ്യപ്രകാരം വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
0: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2-ആം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2-ാം ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു.
5: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓണം തില്ലാനാ.
1: അതെ, പേരെന്താണ്?
2: എന്റെ പേര് ജെന്ന.
3: സ്നേഹ.
1: കണ്ടിട്ടൊരു ഗ്യാങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നാണോ?
2: അങ്ങനൊന്നുമില്ല,
1: അങ്ങനൊന്നുമില്ല, എല്ലാ ഗ്യാങ്ങിലും പെടും. ഓക്കേടാ, അപ്പൊ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
2: ഓണം പൊളിയായിരുന്നു.
1: കിടിലായിരുന്നു. അപ്പൊ ആ ഒരു ഉന്മേഷമൊക്കെ മുഖത്ത് കാണാനുണ്ട്. എത്രാം ക്ലാസ്സിലായിരുന്നു മൂന്നൂരം പഠിക്കുന്നത്?
2: മൂന്നൂരം
1: നയൻത്തിലാണ്. അതിന്റെ പേടിയൊക്കെ ഉണ്ടോ? അടുത്ത കൊല്ലം പത്താണ്. അതിന്റെ ഇപ്പോഴേ വീട്ടിന് ടെൻഷനൊക്കെ തരണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല, അടിച്ചു പൊളിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഓണം ഒന്ന് കേൾക്കും. മൂന്ന് പേരുടെ മനസ്സിലോട്ട് എന്താ ഓർമ്മ വരുന്നത്?
2: സദ്യ.
3: സദ്യ.
1: ഞാൻ ചോദിക്കുന്ന എല്ലാരും ഓണം ഒന്ന് കേൾക്കുമ്പോ എന്താ മനസ്സിൽ വരുന്നത് നോക്കുമ്പോ എല്ലാരും സദ്യ. ഫുഡ് വിട്ടൊരു പണിയില്ല. ഓക്കെ, ഈ സദ്യക്കകത്ത് നിങ്ങൾക്ക് മൂന്നുപേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്താ? എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാവരും ഉണ്ടല്ലോ, ഒന്നിച്ച് പ്ലാൻ ചെയ്തതാ. ഇവര് വന്ന് ചോദിക്കുമ്പോ എല്ലായിടത്തും സദ്യയാണ് ഫേവറേറ്റ് എന്ന് പറയണം. അതിനകത്ത് ഏതാന്ന് ചോദിക്കുമ്പോ പായസം തന്നെ പറയണത് ഇവര് പ്ലാൻ ചെയ്തിരിക്കുക.
2: അങ്ങനൊന്നുമില്ല.
1: അങ്ങനാണെങ്കിൽ നമ്മൾ ഈ ഓണം ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഉത്തരം പറയാൻ ധൈര്യം
2: ഉണ്ട്?
1: ഉണ്ട്. കട്ടക്ക. അങ്ങനാണെങ്കിൽ കേട്ടോ, ചോദ്യം ഇതാണ്. ഓണത്തിന് നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കുമല്ലോ, എന്നാൽ കടകളിൽ കിട്ടാത്ത ആരും ഒരിക്കലും വാങ്ങാത്ത ഒരു ഡ്രസ്സ് ഉണ്ട്, അതേതാ?
2: മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ?
1: ഉത്തരം ഇംഗ്ലീഷ് ആണ്
2: കേട്ടോ. ഒന്നുകൂടി പറയാം ക്വസ്റ്റ്.
1: അതായത് ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഓണത്തിന് നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കുമല്ലോ, എന്നാൽ കടകളിൽ കിട്ടാത്ത ആരും ഒരിക്കലും വാങ്ങാത്ത ഒരു ഡ്രസ്സ് ഉണ്ട്, അതേതാ? ഒന്ന് ആലോചിക്കണം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടത്. ഇത്ര ഇംഗ്ലീഷ് ആണ്. വളരെ ധൈര്യമൊക്കെ ഉണ്ടെന്ന് പിള്ളേർ ഡയലോഗ് അടിച്ചു, പക്ഷെ ആ ഒരു എനർജി കാണുന്നില്ല പിള്ളേരില്.
2: ഡ്രസ്സോ?
1: അറിയില്ല, ഓർപ്പിക്കാം. അഡ്രസ്. പിള്ളേര് തോൽവി സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ജയിച്ചു.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെപിഎസ്സി എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന് പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരയായി മാറിയ നമ്മുടെ സ്വന്തം കെപിഎസ്സി ലീലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 19.

0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: ആശ്രയ FM 90 എന്റെ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടു.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം തില്ലാന.
2: പേരെന്താ?
3: രമ്യ.
2: രമ്യ, രമ്യ എന്താ ചെയ്യുന്നത്?
3: ഞാനിപ്പോ ബിഎഡ് പഠിക്കുക.
2: ബിഎഡ് പഠിക്കുകയാണ്? ഫസ്റ്റ് ഇയർ ആണോ?
3: ആ സെക്കൻഡ് ഇയർ.
2: സെക്കൻഡ് ഇയർ ആണോ? ഓക്കെ. ക്ലാസ് ഒക്കെ എങ്ങനെയോ?
3: ആ കുഴപ്പമില്ല, കുറച്ച് സ്ട്രെസ് ഒക്കെ ഉണ്ട്, അതിന്റെ കുഴപ്പമില്ല.
2: സ്ട്രെസ് ഉണ്ട് എന്നാലും അതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്.
3: അതെ അതെ.
2: ഓക്കെ ഓക്കെ. അപ്പൊ വീട് എവിടെയാ?
3: വീട് ഇവിടെ കൊട്ടാരക്കര തന്നെ.
2: കൊട്ടാരക്കര തന്നെയാണ്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും തിരക്കിലായിട്ട് ഇറങ്ങിയതാണോ അതോ?
3: ആ ഞാൻ ജസ്റ്റ് ഒന്ന് പോവാൻ വേണ്ടിട്ട് അടുത്ത് എഴുകോൺ വരെ ഒന്ന് പോവാൻ വേണ്ടി.
2: എഴുകോൺ വരെ പോവാൻ വേണ്ടി. ആ തിരക്കിൽ നമ്മളോടൊപ്പം ടൈം തന്നു രമ്യ. ഓക്കെ. അപ്പൊ ഓണം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു?
3: ഓണം കുഴപ്പമില്ല. പഴയതിന്റെ അത്രയും ഒരു ഭംഗിയില്ലായിരുന്നു. കാരണം പണ്ടൊക്കെ നമ്മള് കസിൻസ് ഒക്കെ ഒരുമിച്ച് കൂടി അങ്ങനെയൊക്കെ. ഇപ്പൊ എല്ലാവരും അവരവരുടെ ജോലി കാര്യങ്ങള്, പഠിത്തം, അങ്ങനെയൊക്കെ തിരക്കുകള്,
2: ആ ഒരു വിഷമം ഉള്ളിലുണ്ട്.
3: ആ അതെ അതെ, ചെറുതായിട്ട്.
2: ഓക്കെ. അപ്പൊ ഓണത്തിനകത്ത് രമ്യക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്?
3: ഏറ്റവും ഇഷ്ടം ഇത് തന്നെ. പണ്ട് കസിൻസ് എല്ലാവരും വരും, ഒരുമിച്ച് ഓണം ആഘോഷിക്കും. പിന്നെന്താ, ഗെയിംസ് ഒക്കെ കളിക്കുമായിരുന്നു നമ്മള്, ലൈക് ഫാമിലി തന്നെ കൂടി. അതൊക്കെ
2: കസിൻസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ കുസൃതി ചോദ്യം ചോദിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കാം.
3: ഓക്കെ ഓക്കെ
2: ഓക്കെ ആണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഓണ സദ്യ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഭവം ഏതാ?
3: ഇഞ്ചി. അതായത്
2: മനസ്സിലാവരുതല്ലോ, ചോദ്യം മനസ്സിലായില്ലതാ.
3: അതെ.
2: അതായത് ചോദ്യം ഇതാണ്, ഓണ സദ്യ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഭവം ഏതാണ്? നമ്മൾ കഴിക്കുന്ന കുറെ കറികളും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ കുക്കുമ്പർ ആഡ് ചെയ്യുന്നവരുണ്ടാവും, കിഴങ്ങ് ആഡ് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ കുറെ പച്ചക്കറികളുടെ പേരെടുക്കുവാണെങ്കിൽ അതിൽ വലുത് എന്നതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ പേര് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും പച്ചക്കറി അങ്ങനെ ആലോചിച്ച് നോക്ക്.
3: മുരിങ്ങയ്ക്ക്. അവിയല്.
2: അവിയലിനകത്ത് ഇത് ഇടാറുണ്ടോ എന്ന് ചോദിച്ചാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം മേ ബി ഇട്ടേക്കാം. അറിയോ,
3: ചേന.
2: പക്ഷെ പേരില് വലിപ്പമില്ല. പക്ഷെ ഞാനിപ്പോ പറയുന്ന ഉത്തരം ചിലപ്പോ ചെറുതാണെങ്കിലും അത് പേരിൽ ഇച്ചിരി വലിപ്പം തോന്നിയേക്കാം.
3: പടവളങ്ങ
2: പറയുവാണ്. അപ്പൊ ഞാൻ പറയട്ടെ, വൻപയർ.
3: ഓ, അങ്ങനെ വലിയ നീളം.
2: വൻ പയർ. വൻ തോൽവി.
3: അതെ അതെ.
2: ഓക്കെ.
4: അങ്ങനെ കുറേ ആളുകളോട് കുറേ ഓണവിശേഷങ്ങൾ ചോദിച്ചറിയാൻ സാധിച്ചു. അതിൻ്റെ ഉത്സവം ഒരുപാട് ഫണ്ണി ക്വസ്റ്റ്യനും ഒരുപാട് പൊട്ട ആൻസറും ഒരുപാട് നല്ല ബുദ്ധിജീവികളായിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണം തില്ലാന ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ദീപം.
1: ഗുഡ് ഈവനിംഗ്, നമസ്കാരം, ആൻഡ് വെൽക്കം ടു അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനാമിക. മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ഓർമ്മകളുടെ ഒരു ഒത്തുചേരൽ കൂടിയാണല്ലോ അല്ലെ. തുമ്പപ്പൂവും പൂക്കളവും സദ്യയും പായസവും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ്. ഈ ഓണക്കാലത്തെ സന്തോഷത്തിലേക്ക് കുറച്ചുകൂടി മധുരം പകരാനായിട്ട്, കുറച്ച് നല്ല വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കേട്ടോ. KPSC എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന്, പിന്നീട് ഒരുപാട് ഒരുപാട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ ഒരു മികച്ച നടി. ഇന്ന് സിനിമകളിൽ മാത്രമല്ല, ഗ്രാനി, മുത്തശ്ശി തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ, വെബ് സീരീസുകളിലൂടെയും പുതിയ തലമുറയിലെ കുട്ടികൾക്കും ഏറെ പ്രിയങ്കരിയാണ് ഈ അതുല്യ പ്രതിഭ. യെസ്, നാടകവേദികളിലെ നിറഞ്ഞ കയ്യടികളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ യൂട്യൂബ് ട്രെൻഡിംഗിൽ വരെ എത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം KPSC ലീലാമയാണ് ഈ പൊന്നോണ ദിനത്തിൽ നമ്മുടെ ഷോയിലെത്തിയിട്ടുള്ളത്. ലീലാമ, വെൽക്കം ടു ദി ഷോ ആൻഡ് ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് അവിട്ടമാണ്, അവിട്ടം ദിനമായിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടീസ്?
2: ഇന്നിപ്പോ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഓണമൊക്കെ പ്രധാന ഓണം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എല്ലാരും ക്ഷീണിതരാണ്. കാരണം വളരെയധികം ആഘോഷങ്ങളും കുട്ടികളുടെ കളികളും വിനോദങ്ങളും പലതും നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോ കാര്യമായിട്ടൊന്നും ഇല്ല, എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഓരോരോ പരിപാടികളുണ്ട്, അതൊക്കെ കാണുന്നു, സന്തോഷിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ ഓണം. ഓണം എന്ന് പറയുന്നതിന്റെ മലയാളികളുടെ ഒരു പ്രത്യേക ഒരു ഒത്തുചേരലും സ്നേഹക്കൂട്ടായ്മയും പൂവിടലും എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ദിവസമാണ്. സമയത്തോടു കൂടി എല്ലാം തീരുന്നുണ്ട്.
1: അതെ,
2: അപ്പൊ ആ ഒരു നിരാശയും നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരും സന്തുഷ്ടരാണ്. ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ ആയിട്ട്, അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നു, മുതിർന്നവരെല്ലാം കഥകൾ പറയുന്നു, പഴയകാലത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്, നമുക്ക്
1: അനുഭവങ്ങളുണ്ട്. ഇനി ഇപ്പൊ അടുത്ത വർഷമേ ഓണം വരുള്ളൂ എന്നൊരു സങ്കടം കൂടി നമുക്കുണ്ടല്ലേ.
2: ഇനി അടുത്ത വർഷമാണല്ലോ എല്ലാരും ഒത്തുചേരുന്നത്, അതാണല്ലോ പ്രധാനം.
1: അതെ അതെ,
2: ഒത്തുചേരുന്നു, എല്ലാവരും സഹകരിക്കുന്നു, ഓണം വലിയ ആഘോഷമാക്കി, പിന്നെ പായസം ഉണ്ടാക്കുന്നു, പച്ചക്കറികൾ അരിയുന്നു, പൂക്കും കുട്ടികൾ പൂക്കളം ഇടുന്നു, അവർക്കുള്ള പലഹാരങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ എന്തൊരു ആനന്ദമുള്ള ദിവസങ്ങളാണ് ഓണവുമായിട്ട് നമുക്ക് ഇന്നും ഓർമ്മയിലുള്ളത്. അതാണല്ലോ എല്ലാവരുടെയും ഉള്ളിലുള്ളത്.

0: ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സ് ഓണം.
1: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: ഏവർക്കും YS ഹാർഡ്വെയേഴ്സ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന്
3: മാറാനായിട്ട്.
0: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
4: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആൻഡ് ഈനാഥ്.
0: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൻ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു ഫ്രിഡ്ജ് ഒന്ന് മാറാനായിട്ട്
4: എങ്കിൽ ഇന്ന് തന്നെ ഓക്സിജനിലേക്ക് പോയേക്കാം.
3: അതിന് ഓക്സിജൻ എന്താ?
5: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.

0: KPSC എന്ന നാടക ട്രൂപ്പിലൂടെ കടന്നു വന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകളിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള KPSC ലീലയാണ് ഇന്നത്തെ അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത്. ഇപ്പോ ലീലാമ്മയുടെ കുട്ടിക്കാലത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്?
1: ഞങ്ങളൊക്കെ ചെറുതില്ലേ, കുറച്ച് പൂവൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പറിച്ചു കൊണ്ടുവന്ന ഇടും, ഞങ്ങളും ഇടും. അത് പരീക്ഷക്കാരും കൂടിയാണ്.
0: അതെ അതെ.
1: അപ്പോ കുറച്ച് പൂക്കളൊക്കെ ഇടും, അതിനൊക്കെ എപ്പോഴും വഴക്ക് കിട്ടും. പിള്ളേർ അതിന് മാത്രം നടക്കും. എന്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത്, അന്ന് ഞങ്ങൾക്ക് രണ്ട് പശുക്കളും ഒരു പശുക്കുട്ടിയും ഉണ്ട്, 7 ആടുണ്ട്. അന്നൊക്കെ ഉള്ള സമ്പത്തുകളൊക്കെയാണല്ലോ
0: എന്റെ
1: കുട്ടിക്കാലത്ത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ ഓരോന്നൊക്കെ ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കുമ്പോ, അമ്മയും മറ്റു സുഹൃത്തുക്കളും എല്ലാരും കൂടെ, ബന്ധുക്കളും എല്ലാരും കൂടെ ഉണ്ടാക്കുമ്പോ ഞങ്ങൾ ഈ പശുക്കൾക്കൊക്കെ തേങ്ങയൊക്കെ മുറിച്ചിട്ട്
0: കൊടുക്കും.
1: അന്നെന്തോ അങ്ങനെ ചുരുമുട്ടത്തിലൊക്കെ കാണിച്ചു
0: വരുന്നു.
1: തേങ്ങ ഉടച്ചിട്ട് അതിന്റെ വെള്ളമുണ്ടോ, തേങ്ങാവളൊക്കെ അവർക്ക് തിന്നാൻ കൊടുക്കുന്ന പുല്ലിലൊക്കെ ഒഴിച്ച് തേങ്ങാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഓർമ്മയുണ്ട് എനിക്ക്. ഇപ്പോഴും ഇപ്പൊ ഒന്നും കാണാറില്ല.
0: ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നില്ല അതൊക്കെ.
1: പിന്നെ തീർച്ചയായിട്ടും ഓരോ ഓർമ്മകളല്ലേ നമ്മളെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങള്. കാരണം അന്നത്തെ ആ സന്തോഷങ്ങളും കൂട്ടായ്മയും ഇന്നും വരെ വളരെ വിപുലമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഓരോരോ പ്രോഗ്രാമുകള്, നല്ല കൈകൊട്ടിക്കളി എല്ലാം. പക്ഷെ അന്നും ഉണ്ടായിരുന്ന കൈകൊട്ടിക്കളിയൊക്കെ എങ്കിലും ഇന്നത്തേത് പോലെ അല്ല,
0: അത്രയും
1: വിപുലമായിട്ടൊന്നും ഇല്ല. ചെറുതായിട്ടൊക്കെ അല്ല, ഞാനോ ഒരു നാട്ടും പുറത്താണ് വളർത്തുന്നത്. അങ്ങനെ എല്ലാവരും പുതിയ ഉടുപ്പിടുന്നു. അതൊക്കെ എന്തൊരു സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് പുതിയ ഉടുപ്പ് വാങ്ങാൻ ഇടാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യത്യാസമില്ല. അന്നൊക്കെ വല്ലപ്പോഴും ആകെ കിട്ടുന്ന ഒരു ഓണത്തിനായിരിക്കും അന്നൊക്കെ നല്ല ഉടുപ്പ്.
0: അയ്യോ സത്യം, അതെ അതെ. ഇതുപോലുള്ള ആഘോഷങ്ങൾക്കാണ് നമുക്ക് ഡ്രസ്സ് കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓണം വരുമ്പോ
1: സന്തോഷം കിട്ടുന്ന ഉടുപ്പിനൊക്കെ ഒരു പ്രത്യേകതയാണ്.
0: അതെ അതെ.
1: പിന്നെ എല്ലാ വീടുകളിലും കാണും, എന്തെങ്കിലും ഒരു മുല്ലോ എന്തെങ്കിലും റോസും ഒക്കെ കാണും. അതൊക്കെ തലമുടിയിൽ വെച്ച് നമ്മുടെ എനിക്കാണെങ്കിൽ ഒരു ഞാത്ത് പോലെ ഒരു ആടുന്ന കമ്മലായിരുന്നു.
0: ഓക്കെ.
1: ഓർമ്മ ഇപ്പോഴും വരും, എപ്പോഴും.
0: അതെന്നും ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിലല്ലേ. ഇപ്പോ നാടകത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന കാലത്തുണ്ടല്ലോ, ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
1: അന്ന് ഞങ്ങൾക്ക് സമയമില്ല, അന്നൊക്കെ നാടകമായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ആ സമയത്തൊന്നും ആഘോഷമില്ല. കാരണം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് അതാലോചിച്ച് നാടകം കഴിഞ്ഞു അന്ന് ഉറങ്ങി അടുത്ത നാടകം നടക്കുന്നിടത്തേക്ക് പോകുന്നു, ഉറക്ക ക്ഷീണത്തോടെ അടുത്തത് ചെയ്യുന്നു. ആ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെയൊക്കെ എല്ലാവരും ഓണത്തിന്റെ ആഘോഷം കൊണ്ട് ഞങ്ങളെ പ്രത്യേകം സൽക്കരിച്ച് പ്രത്യേക വിഭവങ്ങളൊക്കെ തരുമായിരുന്നു, പായസമൊക്കെ തരുമായിരുന്നു. അന്നൊക്കെ എപ്പോഴും പായസം ഒന്നും ഉണ്ടാക്കൂല, വല്ലപ്പോഴും ഒക്കെ അല്ലെ പായസം ഉണ്ടാക്കൂല. ഇന്നിപ്പോ അതല്ല, പായസം വേണം എന്ന് കുട്ടി പറഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി തരും അല്ലേ.
0: അതെ അതെ. അത് മാത്രല്ല, കടയിൽ നിന്ന് കിട്ടുമല്ലോ. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ നമ്മള് വീട്ടിലുണ്ടാക്കുമായിരുന്നു പായസമൊക്കെ, ഇന്ന് പക്ഷെ എല്ലാവരും ഓർഡർ ചെയ്യാൻ
1: കിട്ടും.
0: അതെ അതെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാള് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
6: ഓക്സിജനിൽ 5 ദിന ഓണം മഹാ വിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
2: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലക് ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ RJ അനാമിക. ഇന്നത്തെ നമ്മുടെ ഷോയിൽ എന്റെ കൂടെ ഉള്ളത് ഗ്രാനി, മുത്തശ്ശി തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ മുത്തായിട്ടുള്ള KPSC ലീലാമ്മയാണ് കേട്ടോ. ഈ ഓണസദ്യയിൽ ലീലാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതാണ്?
7: എനിക്ക് പായസത്തിനോടാണ് വലിയ പ്രിയം.
1: ഓക്കെ,
7: പായസം മധുരത്തോട് വലിയ
1: ഇഷ്ടമാണ്.
7: അന്നൊക്കെ തേങ്ങാപ്പാല് എടുത്തിട്ടല്ലേ പായസം ഉണ്ടാക്കുന്നത്.
1: അതെ അതെ അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാ?
7: അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പരിപ്പ് ചെറുപയർ പായസം ഒക്കെ വലിയ ഇഷ്ടമാണ്.
1: ആ, ശർക്കര പായസം ഉണ്ട്, അടപ്രഥമൻ ഉണ്ട്, പാലട ഉണ്ട് അല്ലേ?
7: പാലട ഉണ്ട്, പിന്നെ അരി കൊണ്ടുള്ള
1: അരിപ്പായസം ഉണ്ട്,
7: അരിപ്പായസം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്.
1: ഓക്കെ, മധുരപ്രിയ ആയിരുന്നു പണ്ട് തൊട്ടേ അല്ലേ?
7: ഇപ്പോഴും മധുര, പക്ഷെ ഞാൻ വളരെ നിയന്ത്രിച്ച് കഴിക്കാറുണ്ടോ. ഇപ്പോ ഷുഗറൊന്നും ഇല്ല എനിക്ക്, ഷുഗറും മറ്റസുഖങ്ങളൊന്നുമില്ല.
1: ഒന്നുമില്ല, ദൈവഭാഗ്യം കൊണ്ട് അതൊന്നും ഇല്ല അല്ലേ?
7: ഇല്ല.
1: ഇപ്പോ പണ്ടൊക്കെ ഓണത്തിന് നാടകങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നല്ലോ. അന്ന് ഓണക്കാലത്ത് സ്റ്റേജില് കയറുമ്പോ ഉള്ള ഒരു എനർജി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ടോ ലീലാമ്മ?
7: അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറി എല്ലാ സ്റ്റേജിലും നല്ലവണ്ണം അവതരിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അന്ന് ഓണാകുമ്പോ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരുണ്ടാവും.
1: അതെ അതെ,
7: കാരണം അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരെല്ലാം വീട്ടിൽ വരും, അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് നാടകം കാണാൻ വരും. അപ്പൊ അവരൊക്കെ ഈ നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഓടി വന്ന് അയ്യോ എത്ര കാലമായി ഈ നാടകം കാണണം വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ അവരൊക്കെ പറയുന്നു.
1: അതൊക്കെ
7: ഇപ്പോഴും നല്ല ഓർമ്മകളാണ്, സന്തോഷം തരുന്ന
1: ഓർമ്മകളാണ്. ഇപ്പോ ഈ നാടകത്തിൽ നിന്നും അല്ലെങ്കിൽ നാടകത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഡാൻസിലൂടെ ആയിരുന്നല്ലോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്.
7: കലാമണ്ഡലത്തിന്റെ മോഹിനിയാട്ടം മുതലാണ് തുടക്കം.
1: നർത്തകിയായിരുന്നു അല്ലെ ആദ്യമേ?
7: നർത്തകിയായിരുന്നു.
1: പാമ്പാക്കുട ലീല എന്നല്ലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നെ?
7: അതെന്റെ നാടിന്റെ പേരായിരുന്നു ആദ്യം. കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് കുമ്പോ ലീല ഡേവിഡായി.
1: ഓക്കെ.
7: പിന്നെ അത് കഴിഞ്ഞ് നാടകവും ഇല്ല, സിനിമയും ഒന്നും ഇല്ലാണ്ട് കുടുംബജീവിതത്തിലേക്ക് ആയപ്പോ ആ പേര് നിലനിർത്തി. വീണ്ടും തിരിച്ചു വരാൻ നേരത്തെ പലരും പറഞ്ഞു KPSC വെക്കാൻ, കാരണം KPSC അത്രയും പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് KPSC ലീലാന്ന് വെക്കാന്ന് പറഞ്ഞ എല്ലാരും നിർബന്ധിച്ച് അങ്ങനെയാണ് അതായത്.
1: ഓക്കെ. ഇപ്പോ നാടകം ശരിക്കും പറഞ്ഞാൽ അമ്മയെ പഠിപ്പിച്ചൊരു പാഠം എന്തായിരിക്കും ലൈഫില്?
7: ലൈഫിലെ പാഠം എന്ന് പറഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ, അതിന്റെ കഷ്ടങ്ങൾ. ടോട്ടൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കലാകാരൻ എഴുതി സംവിധാനം ചെയ്ത നാടകം എന്ന് പറഞ്ഞാൽ അതൊക്കെ അന്നത്തെ കാലത്തും വളരെ ജനപ്രിയമായിരുന്നു. അപ്പൊ അമ്മ അന്നത്തെ പ്രായമില്ലെങ്കിലും കുട്ടികളുടെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം തന്നത് എന്നെ ടോപ്പിൽ പാസിയായിരുന്നു. നാടകാഭിനയം KPSC ആ അഭിനയത്തിന്റെ ആ ക്ലാസ് കഴിഞ്ഞാണ് എനിക്ക് ഇന്ന് ഇത്രയെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഏവർക്കും കൊട്ടാരക്കര വിശാല ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ചേച്ചി, രാവിലെ തന്നെ
11: എങ്ങോട്ടായിട്ടും
6: കെ പി എസ് സി എന്ന നാടക ട്രൂപ്പിലൂടെ കടന്നു വന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകളിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള കെ പി എസ് സി ലീലയാണ് ഇന്നത്തെ അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എൻ്റെ കൂടെയുള്ളത്. ആദ്യകാലങ്ങളിൽ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു?
12: എന്റെ അച്ഛൻ മാത്രമായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത്.
6: ഓക്കെ.
12: എന്റെ അച്ഛനാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, എനിക്ക് ആഗ്രഹം ഡാൻസ് ചെയ്യണം തന്നെയായിരുന്നു. പക്ഷേ സന്ദർഭവശാലും ഇങ്ങനെ വന്നു, ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു നർത്തകി ഉണ്ട്, അപ്പോൾ കെ പി എസ് സിക്ക് ഒരു നർത്തകി ആവശ്യം വന്നു. അപ്പോ പിന്നെ ബിയാട്രിസ് എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു കെ പി എസ് സി, അവരും ഡാൻസ് പഠിക്കാൻ വന്നപ്പോ എന്നെ കണ്ട്. അങ്ങനെ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് എന്റെ കെ പി എസ് സിയിലേക്ക് വിളിക്കുന്നത്.
6: ഇപ്പോ നാടകത്തിലൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സമയത്തെ പേടിയുണ്ടായിരുന്നോ?
12: പേടിയല്ല, ഇഷ്ടക്കേടായിരുന്നു.
6: ഇഷ്ടക്കേടായിരുന്നു,
12: ഞാൻ അറിയില്ലായിരുന്നു. ഒരു നർത്തകിയായ ഞാന് മാസ്റ്റർ കീഴിലെ പിന്നെ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ഞാൻ നന്നായിട്ട് പഠിച്ചത്. അപ്പൊ മാസ്റ്റർ എപ്പോഴും പറയും, നമ്മൾ എടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം മുദ്രകളിൽ കൂടി വേണം എന്നിങ്ങനെ ഞങ്ങൾ ഉള്ളുന്നത് പോലും അങ്ങനെ ആയിരിക്കണം. മാസ്റ്റർ അങ്ങനെ വലിയ ഒരു വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം, കേട്ടോ. വലിയ സിനിമാക്കാർക്കും പത്മിനി രാജന്മാർക്കും ഒക്കെ ഡാൻസ് കമ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നതുകൊണ്ട് എപ്പോഴും മുദ്രകളിൽ കൂടിയായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ നാടകത്തിലേക്ക് വന്നപ്പോ ഞാൻ നിൽക്കുന്ന പോസ് പോലും, ഓ ഇത് ഡാൻസ് പോസാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നെ എല്ലാരും കളിയാക്കുമായിരുന്നു. എല്ലാവരും എപ്പോഴും എന്നെ കളിയാക്കും, ഓ മുദ്ര പിടിച്ചാ ചോറുള്ളു നിന്നൊക്കെ.
6: എന്നിട്ട്
12: പിന്നെ അപ്പൊ അവര് പറഞ്ഞു, ഓ എന്നെ കൊള്ളത്തില്ല, പറഞ്ഞയക്കാന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുമ്പോഴായിരുന്നു അവര് ബിജേച്ചിനോട് പറഞ്ഞു, നീ ഒരു ഡാൻസ് ചെയ്ത് ഞങ്ങളൊന്ന് കണ്ടത്, ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഇരിക്കുമ്പോ പറഞ്ഞു.
6: ഓക്കെ.
12: അപ്പൊ ഞാനൊരു ഫോക്ക് ഡാൻസാ ചെയ്ത്, അതിൽ അഭിനയിക്കാനും ഉണ്ട്. ആ ഡാൻസ് ചെയ്തപ്പോ പലരും കണ്ടു, ഞങ്ങളുടെ ട്രൂപ്പിലുള്ള പലരും ആണുങ്ങളും ഒക്കെ കണ്ടു. അപ്പൊ അവര് വിചാരിച്ചു, ആ ഇവര് നിന്നാ പിന്നീട് അഭിനയിക്കും എന്ന് പറഞ്ഞാണ് എന്നെ സ്ഥിരമാക്കുന്നത് അവിടെ. അപ്പൊ അടുത്ത നാടകത്തിലേക്ക് ആയപ്പോഴേക്കും എനിക്ക് ഡാൻസും ഒക്കെ വന്നപ്പോഴേക്കും പത്രങ്ങളെല്ലാം എഴുതി കെ പി എസ് സി വീട ഒരു പിന്നെ കെ പി എസ് സിക്ക് തന്നെ ഒരു വാഗ്ദാനമാണ് എന്ന് പറഞ്ഞൊക്കെ എഴുതിയപ്പോ എനിക്ക് തോന്നിയാണ് പിന്നെ വേണ്ടില്ല. അങ്ങനെയാണ് സന്തോഷത്തോടെ പിന്നീട് അഭിനയിക്കാൻ തുടങ്ങിയത്. കാരണം എല്ലാ നാടകങ്ങളിലും എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, അതെനിക്കൊരു വലിയ സന്തോഷമായിരുന്നു.
6: സന്തോഷമായിരുന്നു. അപ്പൊ ആൾക്കാർക്കൊക്കെ മനസ്സിലായി, ചില്ലറക്കാരിയല്ല, ഡാൻസ് കളിക്കാൻ മാത്രമല്ല അഭിനയിക്കാനും കൂടെ പറ്റും എന്നവർക്ക് മനസ്സിലായി കാണും അല്ലേ.
12: അങ്ങനെയൊക്കെ തോന്നിച്ചാണോ? അതുകൊണ്ടാണോ പത്രങ്ങൾ അങ്ങനെ എഴുതുന്നത്?
6: അതെ അതെ. ഇപ്പൊ നാടകത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും അവസരങ്ങൾ ഒന്നും കിട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ എത്രയോ സിനിമകളിൽ അഭിനയിച്ചു, വെബ് സീരീസിൽ അഭിനയിച്ചു അല്ലേ.
12: അതെ, അതിന്റെ കാരണക്കാരൻ ഡയറക്ടർ ജയരാജാണ്. അദ്ദേഹമാണ് എന്നെ രണ്ടാമത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. പണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, 4 സിനിമ അഭിനയിച്ചിട്ടുണ്ട്, മധുവിന്റെ കാമുകിയായിട്ടും ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, രാഗിണിയുടെ സഹോദരിയായിട്ട്. അതിൽ അത്യാവശ്യം പുതിയ ഭൂമിയിൽ 3 ഡാൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ വരവിലാണ് എനിക്ക് കൂടുതൽ അഭിനയ സാധ്യതയുള്ള റോളുകൾ കിട്ടുന്നത്.
6: അപ്പോ കെ പി എസ് സി ലീലാമ്മയാണ് ഇന്നത്തെ അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. നാടക വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഉള്ള അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, AC തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണ കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
6: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
5: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
6: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
5: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
6: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: വെൽക്കം ബാക്ക് ടു അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ RJ അനാമിക. ഇന്നത്തെ നമ്മുടെ ഷോയിൽ എന്റെ കൂടെ ഉള്ളത് ഗ്രാനി മുത്തശ്ശി തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ മുത്തായിട്ടുള്ള KPSA ലീലാമയാണ് കേട്ടോ. ഇപ്പൊ ഒരു ബ്രേക്കിന് ശേഷമാണല്ലോ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. രൗദ്രം 2018 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നല്ലോ, ആ സിനിമയ്ക്ക് അവാർഡ് വരെ കിട്ടി, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നേ?
8: അതെന്ന് പറഞ്ഞാൽ KPSA ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ച്. അപ്പൊ ഭദ്രദീപം കൊടുക്കാൻ എന്നും കൂടെ വിളിച്ചു. ശാരദ അങ്ങനെയുള്ള നടി നടന്മാരും കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭദ്രദീപം കൊടുത്തു കഴിഞ്ഞപ്പോ അവരിങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ തങ്ങളിലുള്ള ബന്ധന്മാരോ ചോദിച്ചു അവിടുന്ന്. ഞാൻ പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പരസ്പരം എപ്പോഴും കാണാറില്ലെങ്കിലും വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. അതുവഴി പോവുകയാണെങ്കിൽ എന്റെ വീട്ടിൽ വരുവൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ പിള്ളേരും എന്നെ പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ടിയിരുന്നത് ഞാനല്ല ലീലയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് TVയിലൊക്കെ ഉണ്ടായിരുന്ന പ്രോഗ്രാം ഇത്. അന്നേരം ഡയറക്ടർ ജയരാജും ഭാര്യയും സബിതയൊക്കെ ഉണ്ടായിരുന്നു. ആ കേട്ടു, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അദ്ദേഹം അങ്ങനെ ഒരു റോള് വന്നപ്പോ എന്നെ വിളിച്ചു. എനിക്കത് വളരെയധികം സന്തോഷം തോന്നി. ഇന്നിവിടെ ഇതുവരെ എത്താനും നിങ്ങളൊക്കെ എന്നെ അറിയപ്പെടാനും കാരണം അദ്ദേഹമാണ്.
7: തീർച്ചയായിട്ടും. ഇപ്പോ ഒരു ബ്രേക്കിന് ശേഷം മലയാള സിനിമയിലേക്ക് വന്നപ്പോ അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നോ?
8: എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാരണം ഞാൻ KPSA തന്നെ വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
7: ഓക്കെ, 12 വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ KPSA അല്ലേ? അപ്പൊ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല?
8: എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല.
7: ഓക്കെ, 2023 നമ്മുടെ ഗണേഷ് രാജ സംവിധാനം ചെയ്ത പൂക്കാലം എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. റീസെന്റ് ആണ് ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മുടെ വിജയരാഘവൻ സാറിന്റെ കൂടെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു ഒരു കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ടായിരുന്നേ?
8: അത് ഗണേഷ് ആ റോളിന് വേണ്ടി സുരഭി, സുഹാസിനി, പിന്നെ ഉർവശി ഇവരെയൊക്കെ നോക്കി, എന്നിട്ടൊന്നും ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ എന്തിനോ എന്തോ തപ്പി, ഇപ്പോ എന്റെ ഫോട്ടോസ് കണ്ടു. ഉടനെ ഇത് തന്നെയാണ് എന്റെ കൊച്ചു ത്രേശ്യാന്ന് പറഞ്ഞ് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ കാറെടുത്ത് എന്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ, നമുക്കൊരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ വെറുതെ നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും അവസരം ഉണ്ടായില്ല അഭിനയിക്കാൻ. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അത് ഗണേശന് ആദ്യം ഞാനിത് ഇന്നത് ഇന്നതൊക്കെ ചെയ്യുമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സീനൊക്കെ കാണുമ്പോ ആ സീൻ ഞാനെങ്ങനെ മനസ്സിൽ എങ്ങനെയാണെന്ന് തോന്നി. അയ്യോ, നീളമൊരു പുഷ്പം പോലെ എടുത്തോന്നല്ലോ, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. ചില സീനൊക്കെ എന്തൊരു പെർഫോമൻസാ നീലമ്മ, നന്നായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതോടൊപ്പം വലിയ സന്തോഷമല്ലേ ഒരു ഡയറക്ടർ ഇങ്ങനെ
9: പറയാന്ന് പറയുന്നത്,
8: വലിയ സന്തോഷമല്ലേ?
9: സന്തോഷാണ് തീർച്ചയായിട്ടും. ഈ ഒരു പൂക്കാലം എന്ന സിനിമയുടെ കഥ കേട്ട സമയത്തുണ്ടല്ലോ, എന്തായിരുന്നു മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊച്ചുമകളുടെ കല്യാണ സമയത്ത് പണ്ടത്തെ ഒരു പ്രേമലേഖനത്തിന്റെ പേരിൽ ഹസ്ബൻഡ് ഡിവോഴ്സ് ചോദിക്കുന്ന ഒരു രസകരമായുള്ള കഥയാണ് പൂക്കാലം എന്ന സിനിമ പറയുന്നത്. സോ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയം അഭിനയിക്കാനായിട്ട് കയ്യിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലൂടെ പോയിട്ടുള്ള ഒരു കാര്യം?
8: വ്യത്യസ്തത വരുന്നു അതിന്റെ അകത്തുന്നുള്ളതാണ് അതിന്റെ സന്തോഷം. സാധാരണ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ ആ കഥയ്ക്ക്. അപ്പൊ അതിൽ അഭിനയിക്കാൻ കുറച്ചുള്ള പ്രായ കൂടുതലുള്ള ഒരു സ്ത്രീ ഈ സമയത്താണ് ഡിവോഴ്സിന് ആവശ്യപ്പെട്ടത്. പക്ഷെ കുടുംബത്തോടുള്ള സ്നേഹവും ആ മനോഭാവം ഉള്ളത് കൊണ്ട് എല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ?
3: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
10: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
11: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: KPSC എന്ന നാടക ട്രൂപ്പിലൂടെ കടന്നു വന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകളിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള KPSC ലീലയാണ് ഇന്നത്തെ അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത്. ഇപ്പോ പൂക്കാലം എന്ന സിനിമയിൽ നമ്മുടെ വിജയരാഘവൻ സാറിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു രണ്ടുപേരെ കാണാനായിട്ട്. മാത്രമല്ല വിജയരാഘവൻ സാറിന്റെ അഭിനയം അത് ഗംഭീരമായിരുന്നു. ലീലാമ്മയുടെയും അഭിനയം ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി എന്തായിരുന്നു?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹവും നാടകത്തിൽ നിന്ന് വന്നയാളാണ്, ഞാനും നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ അങ്ങനെ വലിയ നല്ല റോളുകളൊന്നും ചെയ്തിട്ടില്ല. ഒരഭിവൃദ്ധി ഉണ്ടായിട്ട് നല്ല വർക്കായിരുന്നെങ്കിലും അത് തിയേറ്ററിൽ അങ്ങനെ പോകാത്തതുകൊണ്ട് അധികം ആളുകൾ കണ്ടിട്ടില്ല.
0: ഇല്ലില്ല.
1: അപ്പോ ആർക്കും അങ്ങനെ അറിയില്ല. എങ്കിലും അദ്ദേഹം വളരെ നല്ല സഹകാരമായിരുന്നു, നല്ലൊരു മനുഷ്യനുമായിരുന്നു.
0: അതെ. ഈ പൂക്കാലം എന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ വാർദ്ധക്യത്തിലെ പ്രണയവും പിണക്കങ്ങളും ദേഷ്യവും ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയിലൂടെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നാണ് അലീലാമ്മയ്ക്ക് തോന്നിയിട്ടുള്ളത്?
1: ഇന്നത്തെ കാര്യം പറഞ്ഞാൽ ആ സഹകരണം, ആ സഹനം, അതൊക്കെ ഒരു പണ്ടത്തെ ആൾക്കാർക്കുള്ളതുപോലെ ഇന്നത്തെ പിള്ളേർക്കില്ല. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒന്നും അവർക്ക് അവർക്ക് സമയമില്ല.
0: സമയമില്ല.
1: സമയത്തിന്റെ ഇടയ്ക്ക് അവര് എങ്ങനെയൊക്കെ അങ്ങനെ ലൈഫ് അങ്ങനെ തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ല. പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതൊക്കെ അങ്ങോട്ട് രണ്ടു കൂട്ടരും സഹിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോവുമായിരുന്നു. അത് ആ സ്നേഹം അടിസ്ഥാനമായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ വരുള്ളൂ.
0: അതെ, തീർച്ചയായിട്ടും. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ ഉണ്ടല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതായിരുന്നു?
1: അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല.
0: എല്ലാം ഇഷ്ടായിരുന്നു.
1: പിന്നെ എനിക്ക് വിഷമമുണ്ടായിരുന്നു ആ കല്യാണ സീനിൽ. ആ വേഷം വിട്ടു വരാൻ എനിക്ക് വലിയ മടിയായി. പക്ഷെ എല്ലാരും പറഞ്ഞില്ല നന്നായിട്ടുണ്ട്. അങ്ങനെയാണ്. ഞാൻ എനിക്ക് വലിയ നാണക്കേട് പോലെയായിരുന്നു.
0: ഓക്കെ, നാണക്കാരിയായിരുന്നു അല്ലേ?
1: ആ വേഷം ഇട്ടപ്പോ വല്ലാത്തൊരു നാണം തോന്നി.
0: പക്ഷെ ഭയങ്കര രസമായിരുന്നു രണ്ടുപേരുടെയും ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻ കാണാനായിട്ടാണെങ്കിലും രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീൻ ഭയങ്കര രസമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇങ്ങനെ കണ്ടിരുന്നു പോകും. അത്രയും മനോഹരമായിട്ടാണ് രണ്ടുപേരും ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും തമ്മിൽ ലീലാമ്മയ്ക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്?
1: നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതികരണം നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അന്നേരം നമുക്ക് ഇപ്പൊ കരയുന്ന സീനാണെങ്കിൽ ഓഡിയൻസും നമ്മളോടൊപ്പം കരയും. അപ്പൊ നമുക്കൊരു നല്ലൊരു പ്രചോദനമാണ്. നമുക്ക് കൂടുതൽ ഉത്സാഹത്തോടെ അഭിനയിക്കാൻ കഴിയും. നേരെ മറിച്ച് സിനിമയിൽ അങ്ങ് എടുത്ത് ടേക്ക് എടുത്ത് പോയാൽ പിന്നെ തിരിച്ചുന്നില്ലല്ലോ.
0: അതെ അതെ,
1: ആ ഒരു വ്യത്യാസമുണ്ട്.
0: വ്യത്യാസമുണ്ട്. മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും?
1: എല്ലാ കഥാപാത്രങ്ങളും
0: എല്ലാം ഇഷ്ടമാണ്. എങ്കിൽ പോലും കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും? പൂക്കാലം തന്നെയായിരുന്നു. ഇനി നമ്മള് എക്കോയിലേക്ക് വരികയാണെങ്കിൽ, എക്കോ എന്ന സിനിമ ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നത് പൂക്കാലം എന്ന സിനിമയ്ക്ക് മുൻപായിരുന്നു. അതായത് എക്കോ കണ്ടതിന് ശേഷമാണ് പൂക്കാലം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ എക്കോ കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ആരാണ് ഈ ഒരു ലാത്തി ചേട്ടത്തേക്ക് ഡബ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പൂക്കാലം കണ്ട സമയത്ത് ഇപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ ഈ അമ്മച്ചിയാണോ ഈ ഒരു മറ്റേ നമ്മുടെ ലാത്തി ചേട്ടത്തേക്ക് ഡബ് ചെയ്തെന്നുള്ള ഒരു കാര്യം ആലോചിച്ചപ്പോ ഒരുപാട് സന്തോഷം തോന്നി. കാരണം അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ ആ ഒരു ലാത്തി ചേട്ടത്തേക്ക് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഈ എക്കോ എന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ മ്ലാത്തി ചേട്ടത്തി ആ കഥാപാത്രം ചെയ്ത ആള് മലയാളിയല്ല, ഒരു മേഘാലയക്കാരിയാണ്. അപ്പോ മലയാളി അല്ലാത്തൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മള് സ്വാഭാവികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഡബ് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നോ?
1: അവര് നല്ലവണ്ണം വായ തുറന്നല്ല, നമ്മളൊക്കെ കുറച്ചുകൂടെ സംസാരിക്കുമ്പോ വായ തുറന്നല്ലേ സംസാരിക്കും. ഇവര് നല്ല മെല്ലെ ഇങ്ങനെ പറയുന്നോണ്ട് ഞാനത് പിന്തുടർന്ന് അത് കണ്ടു പിടിച്ചത് പറയാൻ ശേഷം ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അത് വിജയിച്ചു എന്നായിട്ട് അത് ഇന്റർവെല്ലായപ്പോ മുതലേ എന്റെ ഫോണിന് റെസ്റ്റ് ഇല്ല.
0: ആൾക്കാര് വിളിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ?
1: ആ വിളിച്ചോണ്ടിരിക്കും. ഒരു 3-4 ദിവസത്തേക്ക് അന്നിടത്തുനിന്നൊക്കെ ഇങ്ങനെ വിളിക്കും. എങ്ങനെയെങ്കിലും അവര് പറയുന്ന എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഈ നമ്പർ തേടി പിടിച്ചാന്നൊക്കെ പറഞ്ഞ് വളരെ അധികം അഭിനന്ദനം കിട്ടി. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ട് വേറെ ആരെങ്കിലും ഡബ് ചെയ്യുന്ന ആളാണ്.
0: ആ അത് ഭയങ്കര രസമായിരുന്നു, അത് കേൾക്കാനായിട്ടും പറയുന്ന രീതിയും ഒക്കെ അല്ലേ. അപ്പോ കെ പി സി ലീലാമ്മയാണ് ഇന്നത്തെ അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. നാടകവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
2: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 29 വരെ മൊബൈൽ ഫോൺ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, എസി തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് ഓണത്തിന്റെ യഥാർത്ഥ വിലക്കുറവ്. ഓക്സിജൻ 5 ദിന ഓണം മഹാവിൽപ്പന. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
4: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണ കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരുമയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാള് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസ.

0: വെൽക്കം ബാക്ക് ടു അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ നമ്മുടെ ഷോയിൽ എന്റെ കൂടെ ഉള്ളത് ഗ്രാനി മുത്തശ്ശി തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ മുത്തായിട്ടുള്ള കെ പി എസ് സി ലീലാമയാണ് കേട്ടോ. ഈ എക്കോ എന്ന സിനിമയിലെ കഥാപാത്രം ചെയ്യാനായിട്ടല്ല വിളിച്ചത്, ഡബ് ചെയ്യാനായിട്ടായിരുന്നല്ലോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോൾ എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ?
1: അവർ വേറെ പലരും നോക്കിയിട്ട് ശരിയായില്ല എന്നാ എന്നോട് പറഞ്ഞത്, എനിക്ക് അത്രേ അറിയാവുള്ളൂ, അതുകൊണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ വലിയ പരിചയമില്ല വേറെ ആളിന് വേണ്ടി ചെയ്തിട്ട്, അല്ല ഈ ശബ്ദത്തിന് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്നത്.
0: എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മൊത്തം?
1: ഞാൻ കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് എറണാകുളത്ത് വന്ന് ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. 4 മണിയായപ്പോഴേക്കും തീർന്നു. ഞാൻ അന്ന് തന്നെ തിരിച്ചുപോയി കൊല്ലത്തേക്ക്.
0: ഓക്കെ, അപ്പൊ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അന്ന് തന്നെ?
1: കംപ്ലീറ്റ് ചെയ്തു, എല്ലാവർക്കും അതിശയം, അത് തീർന്നു.
0: കാരണം പെട്ടെന്ന് ഒരു മലയാളി അല്ലാത്തൊരാൾക്ക് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കാറുണ്ട്, പക്ഷെ പെട്ടെന്ന് തീർന്നു അല്ലേ? ഇത്ര 11 മണിക്ക് വന്നിട്ട് 4 മണിയായപ്പോ തീർത്തു. സകലകല വല്ലഭയാണ്. എന്നാലും അങ്ങനെയാണ് കേട്ടോ.
1: പിന്നീട് നമ്മുടെ ഞാൻ എടുത്തിട്ട് കുറച്ചാളായതാണ്, റിലീസ് ചെയ്തപ്പോ അത് സിനിമയാക്കണം എന്ന് പറഞ്ഞതൊക്കെ വന്നായിരുന്നു പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അങ്ങനെ നാം സിനിമയാക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. പിന്നീട് പെട്ടെന്ന് അത് വേണ്ട, നമുക്കിങ്ങനെ തന്നെ ആക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ റിലീസ് ചെയ്തപ്പോ മുത്തശ്ശി ഗ്രാനി ഒരുമിച്ചുണ്ട്. അതാണ് അത്രയും ആൾക്കാർക്ക് അത്രയും വളരെ ഇഷ്ടം തോന്നി. ഒത്തിരി പേര് ഒരു ഇപ്പോഴും അതെ ഓരോരുത്തരും കണ്ടിട്ട് വിളിക്കും, അയ്യോ എന്തൊരു ഭയം, അവിടെ നിൽക്കുന്നോ ഇവിടെ നിൽക്കുന്നോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു എന്നൊക്കെ
0: പറഞ്ഞു. ആ ഒരു ഷോർട്ട് ഫിലിമിൽ നമ്മൾ തുടക്കം കാണുമ്പോ ഭയങ്കര പാവമായിട്ടുള്ള ഒരു അമ്മച്ചി, ഒന്നും മിണ്ടാത്ത കോളായിട്ടിരിക്കുന്ന ഒരു അമ്മച്ചി, പക്ഷെ അവസാനമാകുമ്പോഴേക്കും നമ്മളങ്ങ് പേടിച്ചു മരിക്കും.
1: അതെ,
0: മാത്രല്ല അതിന്റെ ആ ഒരു വീഡിയോയുടെ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു, അമ്മച്ചി അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അമ്മച്ചി പേടിപ്പിച്ച് കൊല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് രസകരമായിട്ടുള്ള ഒരുപാട് കമന്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു.
1: ഇന്നലെ മിനി ഞാൻ സി5ന്റെ വാർഷികം ഉണ്ടായിരുന്നു, അപ്പോ എനിക്കും ക്ഷണക്കത്തുണ്ട്, ഞാനും അതിൽ അഭിനയിച്ചിട്ടുള്ള അതിലല്ല അവരുടെ ഒരു പ്രോഗ്രാമിലും ഉണ്ടായിരുന്നു.
0: അപ്പൊ
1: അങ്ങനെ ഞാൻ പോകാൻ മടിച്ചിരുന്നു. അപ്പൊ പക്ഷെ എന്റെ ഒരു സുഹൃത്ത് നൌഷാദ് എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എന്റെ അകത്തിരിക്കുന്ന പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും ചെയ്യുന്നു. എനിക്ക് എന്റെ ഒരു മടിയായിരുന്നു ഇവിടെ ഇരിക്കണം, അങ്ങനെ ഏറ്റവും പുറകിലായിരുന്നു. പിന്നെ അവരെന്നെ കണ്ട് മനസ്സിലാക്കി എന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി. അപ്പൊ മമ്മൂട്ടിയുണ്ട്, അക്ഷർ അലിയുണ്ട്, ഷെയ്നീവുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാം കഴിഞ്ഞു. അപ്പൊ ഓരോരുത്തരും അങ്ങനെ വന്ന് വന്ന് എന്നെ പറഞ്ഞിട്ടോ അങ്ങനെ പറയുമ്പോ എനിക്ക് കണ്ടോ ഇത്.
0: ആ ഒരു ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ. ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിനോടും കൊളീഗ്സിനോടൊക്കെ പറഞ്ഞു ആ ഷോർട്ട് ഫിലിം കാണണം, പേടിക്കാനായിട്ട് ഒന്നുമില്ല, ഭയങ്കര രസമായിട്ടുള്ള ഷോർട്ട് ഫിലിം ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരവസാനം പേടിച്ചു മരിച്ചു എന്നുള്ളതാണ് റിയാലിറ്റി. ഈ ഒരു ഗ്രാനി എന്ന ഷോർട്ട് ഫിലിമിന് ശേഷം വന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു മുത്തശ്ശി അല്ലേ? ആ ഒരു മുത്തശ്ശിക്കകത്ത് ഒരുപാട് മേക്ക് ഓവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നീണ്ട മുടി പിന്നെ നഖം. അപ്പൊ മെയിൻ ആയിട്ടും ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്, വെബ് സീരീസിന് വേണ്ടിയിട്ട്?
1: അതൊരു ഭയങ്കര വിഷമായിരുന്നു. നഖങ്ങളൊക്കെ വെച്ച് മുഖത്തൊക്കെ ലാറ്റക്സൊക്കെ ഒട്ടിച്ച് ചിരിക്കാനും വയ്യ, കരയാനും വയ്യാത്ത ഒരവസ്ഥയില് രണ്ടു മൂന്ന് വിഗ്ഗൊക്കെ വെച്ചിട്ട് തലവേദന എടുത്തും നഖങ്ങളെല്ലാം തുണി ചോറുന്നാനും വാഷ്റൂമിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടി, ഞാൻ വെള്ളം പോലും കുടിക്കാണ്ടിട്ട്.
0: അയ്യോ, എങ്ങനെയായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്?
1: പോയി ഓരോ ദിവസവും നമ്മൾ നടന്നു പോയി. നമുക്കിപ്പോ അഭിനയിക്കാനുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അഭിനയിച്ചു തീർക്കണമല്ലോ.
0: തീർച്ചയായിട്ടും അത്രയും എഫേർട്ട് ഇട്ടതുകൊണ്ടാണല്ലോ ആ ഒരു ഷോർട്ട് ഫിലിമും വെബ് സീരീസും ഒക്കെ കുറെ ആൾക്കാർ കാണുകയും നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്തത്.
1: അതെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ.
3: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിൽക്രുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.
0: ഇരുൾ വീണ മനസ്സുകളിൽ പ്രതീക്ഷയുടെ ചിരാതുകൾ തെളിയിച്ചു. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂക്കി നമ്മെ സ്വാന്തനിപ്പിച്ച മാന്ത്രിക സ്വരം. വാക്കുകൾ തോൽക്കുന്ന പ്രണയത്തിന്റെ കണ്ണോട് കണ്ണടയും നിമിഷത്തിൽ മിന്നൽ വള അണിഞ്ഞെത്തിയ മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരി സിത്താര കൃഷ്ണകുമാർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ചതയ ദിനത്തിൽ രാവിലെ 10 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
1: ഓണക്കാലത്ത് ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: KPC എന്ന നാടക ട്രൂപ്പിലൂടെ കടന്നു വന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകളിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള KPC ലീലയാണ് ഇന്നത്തെ അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത്. ഭൂതയാനം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ഹൊറർ ടച്ചുള്ള ജോണേഴ്സിലുള്ള ഷോർട്ട് ഫിലിം വെബ് സീരീസും ഒക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഒരു ഹൊറർ ടച്ചുള്ള ഷോർട്ട് ഫിലിംസ് എടുക്കാനായുള്ളൊരു കാരണം?
1: ഇപ്പൊ വരുന്നതിലിപ്പോ നാലോ അഞ്ചോ ആയിപ്പോ, ഇനിയിപ്പോ അടുത്തതും അതാണെന്ന് തോന്നുന്നു.
0: വിളിച്ചിട്ടുണ്ട്.
1: ഇപ്പൊ ഞാന് പിന്നെ വിസിറ്റർ എന്ന് പറഞ്ഞാലും ഒരു കുറച്ച് ഹൊറർ കാണുന്നുണ്ട്.
0: ഓക്കെ,
1: അതിന്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോ.
0: ഷൂട്ടിങ്ങിലാണ്. ഓക്കെ.
1: എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം ഉണ്ടെന്ന്, അത് ഇവിടെ എല്ലായിട്ടും ചേർക്കേണ്ട, അപ്പടെ ചേർക്കേണ്ട, അങ്ങനെ ഇരുന്ന് ഞങ്ങൾ എല്ലാരും അങ്ങോട്ടൊക്കെ പോകുമ്പോ ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോ മമ്മൂട്ടി എന്നെ കണ്ടതും പറഞ്ഞു അവരൊക്കെ ഇങ്ങനെ പറയുമ്പോ അതൊരു വലിയ നടന്മാരൊക്കെ പറയുമ്പോ നമുക്കതൊരു വലിയ സന്തോഷമല്ലേ.
0: വലിയൊരു അതുല്യ പ്രതിഭ മറ്റൊരു അതുല്യ പ്രതിഭയോട് പറയുന്നു, അങ്ങനെ വിചാരിച്ചാ മതി.
1: പറയണ്ട, എങ്കിലും മമ്മൂട്ടിയെ പോലുള്ള ഒരു വലിയൊരു നട, നമ്മുടെ വലിയ നട.
0: അതെ അതെ,
1: അദ്ദേഹം പറയുമ്പോ അതിനൊരു വലിയ സന്തോഷം. അദ്ദേഹം നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ട്, അത് ചെറുതായിരിക്കും ഇവിടൊക്കെ
0: കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ നാടകം സിനിമ ഇപ്പോ യൂട്യൂബ് വെബ് സീരീസ് കാലത്തിനനുസരിച്ചുള്ള ഈ മാറ്റങ്ങളെ ലീലാമ്മ എങ്ങനെ നോക്കി കാണുന്നേ?
1: എനിക്കെന്താ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, അഭിനയിക്കാൻ അവസരം കിട്ടുന്നു, സന്തോഷത്തോടെ ചെയ്യുന്നു.
0: ഓക്കെ, ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രീം റോൾ ഏതായിരിക്കും?
1: അങ്ങനെ പ്രത്യേകിച്ച് ഒരു റോൾ ഇന്നത് ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഞാൻ നാടകങ്ങളൊക്കെ പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പല
0: വിധത്തിലുണ്ട്.
1: നമ്മാൽ കഴിയുന്ന പോലെ ചെയ്യാനുള്ള ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു നടന്റെ ഒരു നടിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് റോള് കിട്ടിയാലും നമ്മളാ കഴിയുന്ന പോലെ ചെയ്യാം.
0: തീർച്ചയായിട്ടും. ഇപ്പോ അഭിനയത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് ലീലാമ്മയ്ക്ക് പറയാനുള്ളത്?
1: എനിക്കെന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവരൊക്കെ ഈ കോച്ചിങ് പിന്നെ അഭിനയം പഠിപ്പിക്കുന്നിടത്തൊക്കെ പോയിട്ട് അതിന്റെ ഒരു കാരണം പറയാം. ഞാൻ ബോംബെയിൽ ഒരു ആഡ് വർക്കിന് പോയി, ഒരു കൊച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അവര് ഹിന്ദി ഇംഗ്ലീഷും മാത്രമാണ് പറയുന്നത്, അവർക്ക് മലയാളം അറിയില്ല. ഇങ്ങനെ അവരിങ്ങനെ വിശദീകരിച്ചപ്പോൾ ആ കൊച്ചെന്നെ അഭിനയം പഠിപ്പിക്കുകയായിരുന്നു. എനിക്ക് ബാധിച്ചു തോന്നി, പിന്നെ ഇപ്പോഴത്തെ പിള്ളേരില്ല, അവരില്ലേ പോയി ക്ലാസ്സിൽ പഠിച്ചതാണോ നമ്മളോട് പറയുന്നത്. നമ്മള് ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്.
0: അതെ അതെ, അവര് നമ്മളെ പഠിപ്പിക്കുകയാണല്ലേ.
1: അത് എങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, നമുക്കതൊരു വല്ലാത്ത അസ്വസ്ഥത. നമ്മള് ആ ക്യാരക്ടറിലേക്ക് വരാൻ നമ്മൾ ഒരുങ്ങുമ്പോ നമ്മളിങ്ങനെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യും. ചെല്ലട്ടെ ഒരു സ്വഭാവം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇവിടെ ഇരിക്കണം, ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോ നമുക്കറിയാമല്ലോ ആ ക്യാരക്ടറിൽ എങ്ങനെ ആയിരിക്കണം എന്ന്.
0: അതെ അതെ അതെ, നമുക്കറിയാം, നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതിൽ അല്ലേ.
1: അതാണ് അതിന്റെ കാരണം, അല്ലാണ്ട് ഞാൻ പഠിച്ചൊന്നുമല്ല. ഞാൻ നാടകങ്ങളിൽ പലതരത്തിലുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, മൂലധനം വേറൊരു രീതിയിൽ. മൂലധനത്തിൽ രണ്ടു തരം റോളുകൾ എടുത്തിട്ടുണ്ട്, ഒന്ന് നായിക വേഷത്തിലുള്ള രണ്ടു കുട്ടികളുടെ അമ്മയായിട്ട് എടുത്തിട്ടുണ്ട്, ഒന്ന് ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണായിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ റോളുകളാണ്. അപ്പൊ തുടാഭാരം, കൂട്ടുകുടുംബം, ഇതൊക്കെ ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായ റോളുകളായിരുന്നു.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. അട്ടിപ്പൊളി ഓണം ഓഫേഴ്സുമായി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്ത ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ചേച്ചി, രാവിലെ തന്നെ എങ്ങോട്ടായി
3: ഓക്സിജനിലേക്ക്?
2: ഓക്സിജനിൽ എന്താ?
4: ഓണത്തിന്റെ യഥാർത്ഥ വിക്രവുമായി ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന. ഓഗസ്റ്റ് 25 മുതൽ 29 വരെ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: വെൽക്കം ബാക്ക് ടു അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ നമ്മുടെ ഷോയിൽ എന്റെ കൂടെ ഉള്ളത് ഗ്രാനി മുത്തശ്ശി തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ മുത്തായിട്ടുള്ള കെ പി എസ് സി ലീലാമ്മയാണ് കേട്ടോ. ഇതുവരെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും ലീലാമ്മ?
1: എനിക്ക് നോർത്ത് ഇന്ത്യൻ ടൂറിനൊക്കെ പോകുമ്പോ ഇന്റർവെല്ലാവുമ്പോ മൈക്ക് കൂടി വിളിച്ച് പറയുന്നു കേൾക്കാം. ഇന്റർവെല്ലിന് വലിയ അഭിനയമായിട്ടുണ്ടേ പറയും നീലയ്ക്ക് കാഷ് അവാർഡ് ഉണ്ട് സ്പെഷ്യലായിട്ടെന്നൊക്കെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു തരുമൊക്കെ ചെയ്തായിരുന്നു.
0: അതൊക്കെ വലിയൊരു കാര്യമാണല്ലേ.
1: പിന്നെ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല
0: അതാണ്.
1: പക്ഷെ ആളുകൾ വളരെയധികം ആൾക്കാർ കൂടി വന്ന കാണുന്ന ഒരു ട്രൂപ്പായിരുന്നു ചേച്ചി.
0: പക്ഷെ
1: ചേച്ചിന്റെ പരിചയം കൂടുതൽ പൈസ തരാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം അവിടെ ഒരു നല്ലൊരു ചിട്ടയായിട്ട് സ്ത്രീകൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം പോലെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. നാലുപേരുണ്ടെങ്കിൽ നാലുപേര് ഒരുമിച്ച് പോകുക, ഒരുമിച്ച് വരിക, ഒരു മുറി കിടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു.
0: ഓക്കെ, ഫൈനലി ഈ ഒരു അവിട്ടം ദിനത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്?
1: ശ്രോതാക്കളെ എല്ലാരും സന്തോഷത്തോടെ അവിട്ടവും കൂടെ കൂടി ചതയവും കൂടെ ആഘോഷിച്ചിട്ട് എല്ലാരും പിരിയുക സന്തോഷത്തോടെ തന്നെ എല്ലായിടത്തും.
0: ഓക്കെ, അപ്പൊ ലീലാമ്മച്ചി നമ്മുടെ ഒരു അവിട്ടം സ്പെഷ്യൽ ചാറ്റ് ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല കോൺവെർസേഷൻ ആയിരുന്നു, നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. സിനിമാ വിശേഷങ്ങളും വെബ് സീരീസിലെ വിശേഷങ്ങളും ഷോർട്ട് ഫിലിമിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. അപ്പോ ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ സിനിമയിൽ, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
1: നിങ്ങളോടൊപ്പം സഹകരിക്കാനും അഭിമുഖത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞ സന്തോഷം എല്ലാവർക്കും. എന്റെയും ഓണാശംസകൾ. ആശ്രയ FM 90 ശ്രോതാക്കൾക്കെല്ലാം എന്റെ ഓണാശംസകൾ നേരുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനിയോണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
1: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം and കരുനാഗപ്പള്ളി.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഇത്ര നാളായി ഞാൻ നിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു, ഫ്രിഡ്ജ് ഒന്ന്
5: മാറാനായിട്ട്.
0: ഏവർക്കും YS Hardwares and YS Metalsിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് ഒരു നീല നിലാവായി ഒഴുകിയെത്തി പ്രണയത്തിന്റെയും ആഘോഷത്തിന്റെയും ജീവതാളമായി മാറിയ

വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെയും തന്റേതായ മാന്ത്രിക സ്വരത്തിലൂടെയും നമ്മെ വിസ്മയിപ്പിക്കുന്ന ദി യൂത്ത് സെൻസേഷണൽ സിംഗർ കപിൽ കപിലൻ എത്തുന്നു പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ചതയ ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനോമികയോടൊപ്പം.
1: എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: തിരുവോണത്തിന്റെ പകൽ വെളിച്ചവും ആരവങ്ങളും പതിയെ പടിയിറങ്ങിപ്പോയിരിക്കുന്നു. അവിട്ടരാവിന് എപ്പോഴും ഒരു ചെറിയ വിഷാദത്തിൻ്റെ, അല്ലെങ്കിൽ ഒരുതരം ശൂന്യതയുടെ ഭാവമാണ്. മുറ്റത്തെ പൂക്കളത്തിൽ ഇന്നലെ വാരിവിതറിയ പൂവുകളെല്ലാം വാടിത്തുടങ്ങിയിരിക്കുന്നു. ഒരു വലിയ ആഘോഷം അതിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ മുറുക്കി നമ്മോട് യാത്ര പറയാൻ തുടങ്ങുന്നതിൻ്റെ തുടക്കമാണ് അവിട്ടം. ഇന്നലെ വരെ വീടിൻ്റെ ഉമ്മറത്തും മുറ്റത്തും മുഴങ്ങിക്കേട്ട ചിരികളും ബഹളങ്ങളും എങ്ങോട്ടോ മാഞ്ഞുപോയതുപോലെ. നമ്മൾ മനുഷ്യരുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് അല്ലെ? എത്ര വലിയ സന്തോഷങ്ങൾ വന്നാലും അതൊക്കെ കുറച്ചു കാലം മാത്രം നീണ്ടു നിൽക്കുന്ന ചില അതിഥികളെ പോലെയാണ്. ആ സന്തോഷങ്ങളുടെ ഓർമ്മകൾ ബാക്കി വച്ച് ആ നിമിഷങ്ങൾ കടന്നുപോകും. ഈ അവിട്ടം രാത്രിയുടെ നിശബ്ദതയിൽ ഇരിക്കുമ്പോൾ കടന്നുപോയ തിരുവോണത്തിൻ്റെ മനോഹരമായ ഓർമ്മകൾ മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിലും ബാക്കിയാവുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ മനോഹരമായൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, അവിട്ടം എന്നത് പലപ്പോഴും യാത്ര പറച്ചിലുകളുടെ ഒരു ദിവസമാണ്. ഓണം കൂടാനായി ദൂരദേശങ്ങളിൽ നിന്നും വന്നെത്തിയ പ്രിയപ്പെട്ടവരൊക്കെ തങ്ങളുടെ പെട്ടികൾ പാക്ക് ചെയ്യുന്ന ദിവസം. ദിവസങ്ങളായി അടുത്തുകിടന്ന അടഞ്ഞുകിടന്ന വീടുകൾ തുറന്ന് അവധിക്കാലം തിരികെ നഗരങ്ങളിലേക്കും ജോലിസ്ഥലത്തേക്കും മടങ്ങുന്നവരുടെ തിരക്കാണ് എങ്ങും. ഗേറ്റ് കടന്ന് അവർ പോകുമ്പോൾ അതുവരെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ജീവൻ പെട്ടെന്ന് എങ്ങോട്ടോ ചോർന്നു പോയതുപോലെ തോന്നും. പ്രത്യേകിച്ച് പ്രായമായ അച്ഛനമ്മമാർക്ക്, മക്കളുടെയും കൊച്ചുമക്കളുടെയും ബഹളങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു നിമിഷം വീണ്ടും പഴയ ഏകാന്തതയിലേക്ക് അവർ മടങ്ങുകയാണ്. ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ വീടുകളിൽ ഒരുപാട് ശൂന്യതകൾ തളം കെട്ടി നിൽക്കുന്നുണ്ടാവും. ഒത്തുചേരലുകൾ എത്ര മനോഹരമാണോ അത്രത്തോളം വേദന നിറഞ്ഞതാണ് ഓരോ യാത്ര പറയലുകളുമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്. അതെ, ഇന്നലെ നമ്മളണിഞ്ഞ കോടിയുടുപ്പുകളെല്ലാം അലക്കി മടക്കി വെക്കുന്ന ദിവസമാണ് ഇന്ന്. സത്യത്തിൽ നമ്മൾ മടക്കി അലമാരയിൽ വെക്കുന്നത് ചില വസ്ത്രങ്ങൾ മാത്രമല്ല, ഈ ഓണക്കാലം നമുക്ക് നൽകിയ കുറേയധികം നല്ല നിമിഷങ്ങളെ കൂടിയാണ്. നാളെ മുതൽ നമ്മൾ വീണ്ടും പഴയ തിരക്കുകളിലേക്ക്, യൂണിഫോമുകളിലേക്ക്, ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകളിലേക്ക് മടങ്ങുകയാണ്. പുതിയ വസ്ത്രത്തിൻ്റെ ആ ഒരു മണം പതിയെ മാഞ്ഞു തുടങ്ങുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു മണം നമ്മെ പുതിയും. ജീവിതം എന്നത് എപ്പോഴും ഒരു ഓണക്കാലമല്ലല്ലോ, അധ്വാനത്തിൻ്റെ വിയർപ്പുള്ള ദിവസങ്ങളിലേക്കാണ് നാളത്തെ പ്രഭാതം നമ്മെ കൊണ്ടുപോവുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്. അതെ, ഓണക്കാലം ഈ പ്രണയിക്കുന്നവർക്ക് എപ്പോഴും ഒരു വസന്തമാണ്. തിരക്കുകൾക്കിടയിൽ എപ്പോഴും ഒന്ന് കണ്ടുമുട്ടാനും ഒരുമിച്ച് സമയം ചിലവഴിക്കാനും പലർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അവിട്ടമെത്തുമ്പോൾ ആ കൂടിക്കാഴ്ചകളുടെ സന്തോഷം മാറി വീണ്ടും കാത്തിരിപ്പിൻ്റെ നോവുകൾ തുടങ്ങുകയായി. ഒന്നിച്ചെടുത്ത ചിത്രങ്ങളിലേക്ക് നോക്കി ഈ രാത്രിയിൽ നെടുവേർപ്പെടുന്ന എത്രയോ പ്രണയിതാക്കൾ നിശാഗന്ധി ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഇനി എന്നാണ് നമ്മളിതുപോലെ ഒന്ന് കാണുക എന്ന ചോദ്യം പരസ്പരം ചോദിച്ച് ഫോൺ വെച്ചവർ. പ്രണയത്തിൽ എപ്പോഴും കണ്ടുമുട്ടലുകളേക്കാൾ സൗന്ദര്യം ഈ കാത്തിരിപ്പുകൾക്കാണ്. അകലങ്ങളിലേക്ക് പോകുമ്പോഴും ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ്റെ ചിരിയും സംസാരവും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരോണപ്പാട്ട് പോലെ മുഴുകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രണയം അത്രമേൽ സത്യമുള്ളതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്. അതെ, മുറ്റത്തെ പൂക്കളം ഇന്നലെ എത്ര സുന്ദരമായിരുന്നു അല്ലെ? തുമ്പയും തെച്ചിയും വാടാമല്ലിയും ഒക്കെയായി അത് നിറഞ്ഞു നിന്നു. എന്നാൽ ഇന്നത്തെ ആ പൂക്കളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിറങ്ങളെല്ലാം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ചില പൂക്കൾ കാറ്റിൽ പറന്നു പോയിരിക്കുന്നു. ഇത് ഒരു വലിയ ജീവിത സത്യമാണ്. നമ്മുടെ ജീവിതവും സമ്പത്തും അഹങ്കാരവുമൊക്കെ ഈ പൂക്കളം പോലെയാണ്. ഇന്നുള്ളത് നാളെ ഉണ്ടാകണമെന്നില്ല. എല്ലാം ഒരു നാൾ വാടിപ്പോകാനുള്ളതാണ്. ബാക്കിയാവുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹത്തിൻ്റെ സുഗന്ധം മാത്രമാണ്. അതുകൊണ്ട് ഉള്ള കാലം അഹങ്കാരങ്ങളില്ലാതെ പരസ്പരം സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ഈ വാടുന്ന പൂക്കളും നമ്മെ പഠിപ്പിക്കുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു

0: എന്ന് പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നെ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: Okay.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, ഓണമെന്നത് നമ്മുടെ കൂട്ടുകാരുമൊത്തുള്ള വലിയൊരു ആഘോഷം കൂടിയാണ്. വടംവലിയും ഓണക്കളികളും ഒരുമിച്ചിരുന്നുള്ള സദ്യയുണ്ടലൊക്കെയായി കഴിഞ്ഞ കുറച്ചു നേരങ്ങൾ വലിയ ബഹളമായിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് കഴിയുമ്പോഴേക്കും ആരവം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം ചുരുങ്ങുന്നു. എല്ലാവരും അവരവരുടെ ജീവിത പാതകളിലേക്ക് തിരികെ പോകുന്നു. എങ്കിലും ആ സൗഹൃദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ജോലിയുടെ തിരക്കിലിരുന്ന് ഒറ്റപ്പെടുമ്പോൾ ഫോണിലെ ഗാലറി തുറന്ന് ഓണത്തിന് കൂട്ടുകാരുമൊത്തെടുത്ത ആ ചിത്രങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് നോക്കി ചിരിക്കും. ആ ചിരിയിലുണ്ട് സൗഹൃദത്തിൻ്റെ യഥാർത്ഥ ശക്തി. ദൂരങ്ങൾ എത്ര കൂടിയാലും, ജീവിത തിരക്കുകൾ എത്ര വർദ്ധിച്ചാലും, വീഴാൻ പോകുമ്പോൾ താങ്ങാൻ ആ പഴയ കൂട്ടുകാർ എവിടെയോ ഉണ്ടെന്നുള്ളത് വലിയൊരു ധൈര്യം തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്. അതെ, നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് അവിട്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള നിമിഷമാണ്. തിരുവോണത്തിന് ഒരുപക്ഷെ അവധി ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു റൂമിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു സദ്യയെങ്കിലും കഴിച്ചിരിക്കാം. എന്നാൽ അവിട്ടനാളിലെ രാവിലെ തന്നെ അവരിലധികം പേരും തിരികെ ജോലി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നാട്ടിലെ ഓണം കഴിഞ്ഞു എന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടാവും. അടുത്ത ഓണത്തിനെങ്കിലും നാട്ടിൽ പോകാൻ കഴിയുമോ എന്ന ചിന്തയോടെയാകും ഇന്ന് രാത്രി പല മനുഷ്യരും ഉറങ്ങാൻ പോകുന്നത്. ദൂരങ്ങളിൽ ഇരുന്ന് നിങ്ങൾ കാണുന്ന ആ സ്വപ്നങ്ങൾക്കൊപ്പമാണ് ഈ രാത്രിയിൽ നിശാഗന്ധിയെ കേൾക്കാം. നിങ്ങൾക്കായി ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: അതെ, നമ്മൾ ഈ അവിട്ടമരാവിന്റെ അവസാന നിമിഷങ്ങളിലാണ്. ഓണം കഴിഞ്ഞുപോയെന്ന സങ്കടത്തോടെ ആകരുത് നമ്മളിന്ന് ഉറങ്ങാൻ പോകേണ്ടത്. ഓണം നൽകിയ സ്നേഹവും സമത്വവും സഹാനുഭൂതിയും നമ്മുടെ ഉള്ളിൽ ഒരു പൊന്നോണമായി സൂക്ഷിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാകണം. പുറത്തെ പൂക്കളങ്ങൾ മാഞ്ഞാലും മനസ്സിലെ സ്നേഹത്തിൻ്റെ പൂക്കളം മായാതിരിക്കട്ടെ. മഹാബലി എന്ന സങ്കല്പം നമ്മളോട് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു കാലത്തെക്കുറിച്ചാണ്. അത് വരാനിരിക്കുന്ന 365 ദിവസങ്ങളിലും നമ്മുടെ പ്രവർത്തികളിലൂടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. യാത്ര പറയലുകൾ എപ്പോഴും വേദനിപ്പിക്കുന്നതാണെങ്കിലും എല്ലാ യാത്രകൾക്കും പുതിയൊരു തുടക്കമുണ്ട്. അങ്ങനെ നന്മ നിറഞ്ഞ പുതിയൊരു നാളേക്കായി കാത്തിരിക്കാം. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Thank you.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Sa sa sa di di di ga ga ga pa pa pa.